സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

ശരണൗ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 9 ബുധനാഴ്ച, കൊലവർഷം 1202, ചിങ്ങമാസം 24 ആയില്യം നക്ഷത്രം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാചകം കേട്ടാലോ, ജീവിതത്തെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കില്ല എന്ന് കരുതുക. രണ്ട്, ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഓരോ അത്ഭുതമാണെന്ന് കരുതുക. രാവിലെ ഉണരുന്ന സമയത്ത് കേൾക്കുന്ന കിളിശബ്ദവും വീശുന്ന തണുത്ത കാറ്റും പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയും ഒക്കെ നമ്മൾ പതിവ് കാര്യങ്ങളായിട്ട് കാണാറുണ്ട്. എന്നാൽ കണ്ണു തുറന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ഇതൊക്കെ ജീവിതത്തിലെ മനോഹരമായ അത്ഭുതങ്ങളാണ്. ദിവസവും നമ്മളെ തേടിയെത്തുന്ന ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയും അത്ഭുതങ്ങളെയും ആവോളം ആസ്വദിക്കാൻ പഠിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ ഓരോ നിമിഷവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിലൂടെ കടന്നുപോകുന്നത്. ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാറില്ല, നടക്കണമെന്നുമില്ല. അതുപോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. അതാണ് മനുഷ്യ ജീവിതം. ഇന്ന് നാമെല്ലാം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രസംഗമല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. പ്രകൃതിയിലെ മാലിന്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് നാം നിർമാർജനം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും വാക്കുകളിലുമുള്ള മാലിന്യമാണ്. മാലിന്യ സംസ്കരണം ആരംഭിക്കേണ്ടത് അവനവനിൽ നിന്ന് തന്നെയാണ്. വിദ്വേഷവും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ പ്രകൃതിയിലെ വിഷവായുവിനേക്കാൾ ഭീകരവും അപകടകാരികളുമാണ്. നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ മാലിന്യം നിറയ്ക്കാൻ കാരണമാവരുത്. പകരം ഹൃദയത്തിൽ നമ്മുടെ സുഗന്ധം നിറയ്ക്കാൻ അത് കാരണമാകട്ടെ. പ്രകൃതി സംരക്ഷണവും ശുദ്ധീകരണവും നമുക്ക് ഓരോരുത്തർക്കും നല്ല വാക്കുകളിൽ നിന്നും ആരംഭിക്കാം. ചില കാര്യങ്ങൾ അവ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെങ്കിലും അവ നമ്മെ അലോസരപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന്, പഴയ വസ്ത്രങ്ങൾ, നിറം മങ്ങിയ വസ്ത്രങ്ങൾ, ഇവ അണിയുമ്പോൾ നമുക്കൊരു അപകർഷതാബോധം തോന്നാറുണ്ട്. വസ്ത്രങ്ങൾ അവ ഒരിക്കലും നമ്മുടെ കഴിവുകളെയോ പ്രതിഭകളെയോ നിർവചിക്കുന്ന ഒന്നല്ല. അതുപോലെ പാവപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കുള്ളൂ എങ്കിൽ നാം വലിയ സ്വത്തും പദവിയുമുള്ള സൗഹൃദങ്ങൾ ആഗ്രഹിക്കും. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ സൗഹൃദത്തിൽ പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും എന്ത് പങ്കാണ് നാം കൽപ്പിക്കേണ്ടത്? വയസ്സായ മാതാപിതാക്കളെ എപ്പോഴും പൊതുപരിപാടികളിൽ അഭിമാനത്തോടെ കൊണ്ടുപോകാനും അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതിരിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കളെ സേവിക്കുക എന്നത് അന്നദാനം പോലെ ഏറ്റവും മഹത്വമേറിയ കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും സംഭാവ്യമല്ലാത്ത കാര്യമായി മാതാപിതാക്കളുടെ പരിചരണം മാറിയിരിക്കുന്നു. ലളിതമായ ജീവിതം നയിക്കുന്ന നാം അപകർഷതാ ബോധത്തോടെ സമ്പന്നരുടെ ജീവിതത്തെ നോക്കിക്കാണാറുണ്ട്. എന്നാൽ നമ്മുടെ രൂപം, ലാളിത്യം ഇവയൊന്നും നോക്കി മറ്റൊരാൾക്കും നമ്മുടെ സംതൃപ്തിയോ വിജയമോ അളക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്നേഹം പോലെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പക്വമതികളായ മനുഷ്യർ അവരവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്നേഹം പോലെ തന്നെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം നാം അംഗീകരിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ്. നിലനിൽക്കാൻ കഷ്ടപ്പെടുന്ന അവസരത്തിൽ ഒരാളെ ചേർത്ത് നിർത്തി ആ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ചെറുതോ വലുതോ ആയ ഒരു സഹായഹസ്തമായി നിൽക്കുകയും ആ വ്യക്തിയെ അവർ ആയിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കൂട്ട് എല്ലാവർക്കും അനിവാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയൊരു കൂട്ട് എല്ലാവർക്കും ലഭിക്കാറില്ല, അത് എളുപ്പമുള്ള കാര്യവുമല്ല. അങ്ങനെയൊരു കൂട്ട് നമുക്കില്ല എന്ന് കരുതുക എങ്കിൽ മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊരു കൂട്ടാവാൻ നമുക്ക് സാധിച്ചാലോ, എത്ര നല്ലതാണ്. നാം അതിന് ശ്രമിക്കാറില്ലെങ്കിൽ പോലും എല്ലാവരെയും കണ്ണടിച്ച് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് വെച്ച് അതിനർത്ഥം ആരെയും വിശ്വസിക്കരുത് എന്നല്ല. ഇക്കാര്യത്തിൽ ഒരു നല്ല വിവേചന ബുദ്ധി ആവശ്യമാണ്. ഒരു സന്തുലിതാവസ്ഥ ഇക്കാര്യത്തിൽ പാലിക്കുന്നതാണ് യുക്തി. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കാം, പക്ഷേ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്നവരെ മാറ്റി നിർത്തുന്നതിനെ സ്വാർത്ഥത എന്ന് വിശേഷിപ്പിക്കാമോ? ഒരിക്കലുമില്ല. അത് നാം സ്വയം നേടാൻ ശ്രമിക്കുന്ന ഒരു സംരക്ഷണമാണ്. സമാധാനം എന്നത് മറ്റാർക്കും നൽകാൻ കഴിയാത്ത, നാം നേടിയെടുക്കേണ്ട സ്വകാര്യ സമ്പാദ്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരാളെയും ദുഷിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഇരിക്കാം. നാം കണ്ടുമുട്ടുന്ന നല്ല ആളുകൾ നമുക്ക് സന്തോഷം തരുന്നു, ദുഷ്ടരായ ആളുകൾ നമുക്ക് അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് തരുന്നു. ഏറ്റവും മോശമായ ആളുകൾ നമുക്ക് അനുഭവ പാഠങ്ങൾ നൽകുന്നു. ഏറ്റവും നല്ല ആളുകൾ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നു. ജീവിതം വിജയകരമാക്കാനാണ് നാം ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഊന്നൽ നൽകേണ്ടത്. ചിന്തിക്കാതെ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാതെ ഇരിക്കുക. ചിന്തിക്കാതെ വരുംവരായികൾ ആലോചിക്കാതെ മുമ്പോട്ട് ചുവടുറപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചിന്തിച്ചു മാത്രം ഇരിക്കാതെ കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

0: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.
1: ദിന്നെ തങ്ങളുടെ വിരോധം ദിന്നെ തങ്ങളുടെ വിരോധം.

0: ജനതാ തകതിമേ
1: പദനി നിരവ ഷൺമുഖ പ്രിയ രാഗമോ പദപ പദപ പദപ നിഗമപദനിത തനിത തനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത
0: തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തരകടതിം തകതിമേ തരകടതിം തരകടതിം തകതിമേ
1: നിദരിത നിദരിത നിദരിത

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 9-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 1999 കാർഗിൽ യുദ്ധത്തിൽ അസാമാന്യ ധീരത പ്രകടിപ്പിച്ച് വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രം ബത്ര ജനിച്ചത് 1974 സെപ്റ്റംബർ 9-നാണ്. ഹിമാചൽ പ്രദേശിൽ ജനിച്ച അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി രാജ്യത്തെ പരമോന്നത സൈനിക ബഹുമതിയായ പരമവീരചക്രം നൽകി ആദരിച്ചിട്ടുണ്ട്. ഏദിൽ മാംഗേ മോർ എന്ന അദ്ദേഹത്തിന്റെ യുദ്ധമുദ്രാവാക്യം ഇന്നും ഭാരതീയരുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു. മധ്യേഷ്യൻ രാജ്യമായ തജാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ പിടിയിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 സെപ്റ്റംബർ 9-നാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്ന് സ്വതന്ത്രമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. സെപ്റ്റംബർ 9 തജാക്കിസ്ഥാന്റെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ശ്വേതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ അന്തരിച്ചത് 2012 സെപ്റ്റംബർ 9-നാണ്. ഗുജറാത്തിലെ ആനന്ദിൽ അമൂൽ പ്രസ്ഥാനം പടുത്തുയർത്തുകയും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമാക്കി മാറ്റുകയും ചെയ്തതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നിർണായകമായിരുന്നു. ലോകസാഹിത്യത്തിലെ സർവകാല പ്രതിഭകളിൽ ഒരാളായ റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയ് ജനിച്ചത് 1828 സെപ്റ്റംബർ 9-നാണ്. യുദ്ധവും സമാധാനവും, അന്നാ കരിനീന എന്നീ അദ്ദേഹത്തിന്റെ നോവലുകൾ ലോകസാഹിത്യത്തിലെ അമൂല്യ രത്നങ്ങളാണ്. ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളെയും ചിന്തകളെയും വലിയ രീതിയിൽ സ്വാധീനിച്ച വ്യക്തി കൂടിയാണ് ടോൾസ്റ്റോയ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വിപ്ലവകാരിയായ ബാഗാ ജതിൻ ഒഡീഷയിലെ ബാലാസോറിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് വീരമൃത്യു വരിച്ചത് 1915 സെപ്റ്റംബർ 9-നാണ്. ഒരു പുലിയെ ഒറ്റയ്ക്ക് നേരിട്ട് കൊന്നതിനാലാണ് അദ്ദേഹത്തിന് ബാഗാ ജതിൻ എന്ന പേര് ലഭിച്ചത്. കമ്പ്യൂട്ടർ ശാസ്ത്ര ചരിത്രത്തിലെ രസകരവും സുപ്രധാനവുമായ ഒരു സംഭവം നടന്നത് 1947 സെപ്റ്റംബർ 9-നാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് സെക്കൻഡ് കാൽക്കുലേറ്ററിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ ഒരു യഥാർത്ഥ പാറ്റയെ ശാസ്ത്രജ്ഞനായ ഗ്രേസ് ഹോപ്പറും സംഘവും കണ്ടെടുത്തു. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ തെറ്റുകളെ അല്ലെങ്കിൽ തകരാറുകളെ ബഗ് എന്ന് വിളിക്കുന്നതും അത് പരിഹരിക്കുന്നതിനെ ഡീബഗ്ഗിംഗ് എന്ന് വിളിക്കുന്നതും ഈ സംഭവത്തോടെയാണ് ജനപ്രിയമായത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വിഷാദം തുളുമ്പുന്ന കണ്ണുകളും പതിയെയുള്ള സംഭാഷണ ശൈലിയും കൊണ്ട് 70s-80s സിനിമാ പ്രേമികളുടെ പ്രിയങ്കരനായി മാറിയ നടൻ, പിന്നീട് ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറി മലയാള സിനിമയ്ക്ക് എക്കാലത്തെയും മികച്ച പ്രണയ കുടുംബ ചിത്രങ്ങൾ സമ്മാനിച്ച സർഗധനനായ ചലച്ചിത്രകാരൻ, ഇന്ന് സെപ്റ്റംബർ 9 മലയാള സിനിമയിലെ അനശ്വര കലാകാരൻ വേണു നാഗവള്ളിയുടെ ഓർമ്മ ദിനം. 1949 April 16 തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. പ്രൊഫഷണൽ നാടകവേദികളിലൂടെയാണ് വേണു നാഗവള്ളി കലാജീവിതം ആരംഭിക്കുന്നത്. 1978 KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന ചിത്രത്തിലെ രഹസ്യാത്മകമായ പ്രണയവും വിഷാദവും പേരുന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം നടനായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. തുടർന്ന് ഉൾക്കടൽ, ശാലിനി എന്റെ കൂട്ടുകാരി, ചില്ല് തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 1986 മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ സുഖമോ ദേവി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് സർവകലാശാല, ഏ ഓട്ടോ, കിഴക്കുണരും പക്ഷി, കളിപ്പാട്ടം തുടങ്ങി പ്രേക്ഷകർ ഇന്നും നെഞ്ചിലേറ്റുന്ന ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. മിനിമലിസ്റ്റിക് ആയ ആഖ്യാന ശൈലിയും മനോഹരമായ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകതയായിരുന്നു. തന്റെ അഭിനയം കൊണ്ടും സംവിധാന മികവ് കൊണ്ടും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സ്വന്തമായ ഒരു ഏട് കൂട്ടിച്ചേർത്ത പ്രിയ കലാകാരൻ വേണു നാഗവള്ളിയുടെ പവിത്രമായ സ്മരണകൾക്ക് മുന്നിൽ ഈ ദിനത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
4: Info at 7.
5: നമസ്കാരം. ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. കെൽട്രോണിന്റെ പുതിയ മാധ്യമ കോഴ്സ് ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഡിഗ്രി, പ്ലസ് ടു, വാർത്താ അവതരണം, ആങ്കറിംഗ്, ടെലിവിഷൻ ജേർണലിസം, പ്രിന്റ് ഡിജിറ്റൽ മീഡിയ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, വീഡിയോ എഡിറ്റിംഗ്, മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസ്മെന്റ് തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം നൽകുന്നത്. അംഗീകൃത മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രായോഗിക പരിശീലനം, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവ നിബന്ധനകൾക്ക് വിധേയമായി ലഭ്യമാക്കും. പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി സെപ്റ്റംബർ 19. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 95 44 95 81 82. നമ്പർ ഒരിക്കൽ കൂടി 95 44 95 81 82. 2027 PSC നടത്തുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് കുഴൽമന്ത് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ സൌജന്യ പരിശീലനം നൽകുന്നു. പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. OBC അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. +2 പാസ്സായിരിക്കണം. പ്രായപരിധി പട്ടികജാതി, പട്ടികവർഗ വിഭാഗക്കാർക്കും 40 വയസ്സും OBC വിഭാഗക്കാർക്ക് 37 വയസ്സ്. ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പൂരിപ്പിച്ച അപേക്ഷ സെപ്റ്റംബർ 19 വൈകിട്ട് 5 PM കുഴൽമന്ത് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ സമർപ്പിക്കണം. പട്ടികജാതി, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ദൂരപരിധിക്ക് വിധേയമായി സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷയുടെ മാതൃകയും വിജ്ഞാപനത്തിന്റെ പകർപ്പും ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 98 47 86 63 88. നമ്പർ ഒരിക്കൽ കൂടി 98 47 86 63 88. കുഴൽമന്ത് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ യോഗ്യതയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. PSC അംഗീകാരമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ തൈത്രമാസത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. സ്റ്റൈപ്പൻഡ് ലഭിക്കും. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, ജനനത്തീയതി തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം സെപ്റ്റംബർ 19 വൈകിട്ട് 5 PM അപേക്ഷ സമർപ്പിക്കണം. നിശ്ചിത മാതൃക ഈ ഓഫീസിലും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലും ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 86 06 08 15 16. നമ്പർ ഒരിക്കൽ കൂടി 86 06 08 15 16. കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വ ക്യാമ്പ് സംഘടിപ്പിക്കും. സെപ്റ്റംബർ 19 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിലും സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിലുമാണ് ക്യാമ്പുകൾ. നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85 47 65 53 36. നമ്പർ ഒരിക്കൽ കൂടി 85 47 65 53 36. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് സ്പോർട്സ് ജേഴ്സികൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 19 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-66-22-60-56-5. നമ്പർ ഒരിക്കൽ കൂടി 04-66-22-60-56-5. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ SC/ST വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. SC വിഭാഗത്തിൽ തമിഴ് സുവോളജി കോഴ്സുകളിലും ST വിഭാഗത്തിൽ മലയാളം, തമിഴ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സംസ്കൃതം കോഴ്സുകളിലുമാണ് ഒഴിവുകൾ. യോഗ്യരായവർ ഉടൻ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 82-81-71-67-73. നമ്പർ ഒരിക്കൽ കൂടി 82-81-71-67-73. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, +2 പെൺകുട്ടികൾക്ക്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കോഴ്സ് ആൺകുട്ടികൾക്ക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, കമ്പ്യൂട്ടർ ഹാർഡ് വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലുള്ള പഠന കേന്ദ്രത്തിൽ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-46-78-97-77. നമ്പർ ഒരിക്കൽ കൂടി 99-46-78-97-77. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 16 ഇറച്ചിക്കോഴി വളർത്തൽ സൗജന്യ പരിശീലനം നൽകും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ക്ലാസ്. പങ്കെടുക്കുന്നതിന് 04-91-28-15-45-4 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ഒരിക്കൽ കൂടി 04-91-28-15-45-4. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
4: ഉങ്കൽ വാഴ്ക്കയിലെ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
7: FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
5: എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ നിയന്ത്രിക്കും. മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയിലെ, ആ സിനിമയിലെ നസ്ലിൻ പറയുന്ന ഡയലോഗാണ്. ഈ ഡയലോഗ് കേട്ടപ്പോ എനിക്കൊരു കാര്യം തോന്നി, ശരിക്കും ജീവിതം അങ്ങനെയല്ലേ? ഈ പറഞ്ഞ പോലെയല്ലേ? ട്രാഫിക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മഴ പെയ്യുന്നത് നമുക്ക് നിർത്താൻ പറ്റില്ല, വാട്സപ്പിൽ സീൻ ഇട്ടിട്ട് റിപ്ലൈ തരാത്ത ആളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളില്ലേ? അലാം സ്നൂസ് ചെയ്യണോ, സമയത്ത് ഉറങ്ങണോ, സമയത്ത് എഴുന്നേൽക്കണോ, ഫോൺ താഴെ വെച്ചിട്ട് കണ്ണടയ്ക്കണോ, അതൊക്കെ നമ്മുടെ കയ്യിലാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോകം മാറ്റിമറിക്കുന്ന വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇവയിൽ ഒരെണ്ണം, നിങ്ങൾ കേട്ടത് ശരിയാണ്, ഒരെണ്ണം തന്നെ. ഈ ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. കാരണം തുടർച്ചയായി ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ശരിക്കും വലിയ ആളുകൾ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാടെന്ന് പറഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങളിൽ, എന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാൾ നിങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചലഞ്ചിന് റെഡിയാണോ? ആദ്യത്തെ ചലഞ്ച് പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. 30 ദിവസം, അതായത് 30 ദിവസം എല്ലാ ദിവസവും ഡെയിലി 8 മണിക്കൂർ ഉറക്കം. ഒരു ദിവസമല്ല, സൺഡേ മാത്രമല്ല, നെറ്റ്ഫ്ലിക്സ് തീർന്ന ദിവസമല്ല, മൊബൈൽ ഡേറ്റ് തീർന്ന ദിവസമല്ല, തുടർച്ചയായിട്ട് 30 ദിവസം. ഇത് കേൾക്കുമ്പോൾ പകുതി പേരും പറയും, ചേച്ചി ഇത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്, അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഞാൻ വേണമെങ്കിൽ എല്ലാ ദിവസവും 24 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ അങ്ങനെ ചെയ്യുന്ന ജീവികളായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, 30 ദിവസം ഡെയിലി 8 മണിക്കൂർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാൾ നിങ്ങളാണ്. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല മാറ്റം തുടങ്ങുന്നത് ഈ അലാം മുഴങ്ങുന്ന സമയത്തല്ല, സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ തീരുമാനിക്കുന്ന നിമിഷത്തിലായിരിക്കും. എന്തായാലും നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയണം, ഒരുപാട് ടാസ്കുകൾ, ചലഞ്ചുകൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാളായിട്ട് നമ്മൾ മാറുമോ, എന്തൊക്കെയാണ് ആ ചലഞ്ചസ് എന്നൊക്കെ നമുക്ക് കേൾക്കാം എഴുത്തോലയിൽ. നല്ലൊരു പാട്ടിന് ശേഷം സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: ആദ്യത്തെ ചലഞ്ച് ഉറക്കമായിരുന്നു. ഫസ്റ്റ് ചലഞ്ച് വാസ് അബൌട്ട് സ്ലീപ്. ഇനി രണ്ടാമത്തെ ചലഞ്ചിൽ റെഡിയാണോ? ഒരു വർഷത്തിനുള്ളിൽ 30 പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചലഞ്ച്. നമുക്ക് ഒരു വർഷം 365 ദിവസമുണ്ട്. ഈ 365 ദിവസങ്ങളിൽ ഒരു ദിവസം 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ

വർഷം 30 ക്യാപ്ഷൻ പോലും, ഈ ഇൻസ്റ്റഗ്രാമിലുള്ള ക്യാപ്ഷൻസ് പോലും ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അപ്പോഴാണ് 30 പുസ്തകമൊക്കെ വായിക്കാൻ. പക്ഷെ സീരിയസ് ആയിട്ട് പറഞ്ഞാലേ, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു കഥ മാത്രമല്ല വായിക്കുന്നത്, മറ്റേ ഒരാളുടെ ജീവിതം, ചിന്ത, അനുഭവം, ആ വായനക്കാരന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ അനുഭവം, എഴുത്ത്, ചില പുതിയ വാക്കുകള്, ഇതൊക്കെ നമ്മൾ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ കടം വാങ്ങുകയാണ്. അതുകൊണ്ടാണ് വായിക്കുന്ന ആളുകളുടെ ലോകം എപ്പോഴും കുറച്ച് വലുതായിരിക്കും, ലാർജർ ദാൻ ലൈഫ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചലഞ്ചിലേക്ക് പോട്ടെ. കേട്ടാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചിലപ്പോൾ എണീറ്റ് നിൽക്കും. ഒറ്റക്കാലിൽ 60 സെക്കൻഡ് ബാലൻസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ചിരിക്കണ്ട, ഇത് ജസ്റ്റ് ഒരു ഗെയിം അല്ല. നമ്മുടെ ബാലൻസും മസിൽ സ്ട്രെങ്തും ഫോക്കസും ഒക്കെ പറയുന്ന ചെറിയൊരു ടെസ്റ്റാണ്. പല്ല് തേക്കുമ്പോഴോ ചായ തിളക്കാൻ കാത്തിരിക്കുന്ന സമയത്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എവിടെയും പോയി വീഴരുത്. വീഴാതെ ഒരു 60 സെക്കൻഡ് 1 മിനിറ്റ് നിൽക്കാൻ പറ്റിയാൽ അതും ഒരു ചെറിയ വിജയമാണ്. ജീവിതത്തിലും ഇതുപോലെയല്ലേ, ചിലപ്പോൾ ഓടുന്നതല്ല ഹീറോയിസം, ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സ്കില്ല്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ചലഞ്ചുകൾ ഇങ്ങനെ തുടരുകയാണ്. ഇനി ഒന്ന് ബ്രെയിനിനും ഒന്ന് വിരലുകൾക്കും ഉള്ളൊരു സംഭവമാണ്. ആദ്യത്തേത് ഒരു മിനിറ്റിൽ 100 വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പറയും, മനസ്സിൽ പറയും, ബോസിന്റെ അർജന്റ് മെസ്സേജ് വന്നാൽ 100 ചിലപ്പോൾ 120 വരെ പോയേക്കാന്നുള്ളത് അല്ലേ. ചില ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സംഗതിയാണെങ്കിലും ഒരു 100 വാക്കുകൾ ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? ശരിക്കും ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിന്റെ പവറാണ്. ദിവസവും കുറച്ച് മിനിറ്റ് ചെയ്താൽ വിരലുകൾ പോലും നമ്മുടെ ഈ കീസ് ഒക്കെ ഓർമ്മിച്ചു തുടങ്ങും. ഒരു മസിൽ മെമ്മറി എന്ന് പറയില്ലേ. അടുത്ത ചലഞ്ച് വേൾഡ് ടൂർ ടൈപ്പാണ്. ലോകത്തിലെ 195 രാജ്യങ്ങളുടെ പേര് പറയുക എന്നുള്ളതാണ് ചലഞ്ച്. ഇതെങ്ങനെ ഒരു ചലഞ്ചായി? ഈ ചലഞ്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആളാകും എന്നൊക്കെയാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ലോകത്തിലെ 195 രാജ്യങ്ങളുടെ പേര് പറയാം. സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ ഈ ലോകത്ത് 195 രാജ്യങ്ങളുണ്ടല്ലോ. ഈ 195 രാജ്യങ്ങളിൽ ഒരു 20 പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു 20-25 കഴിഞ്ഞാൽ തന്നെ അയ്യോ ഇനി ഏതൊക്കെയാണ് എന്നായിരിക്കും നമ്മൾ ആലോചിക്കുക. ഗൂഗിൾ ഇല്ലാതെ ഓർക്കാൻ പറ്റുന്ന ഓരോ രാജ്യവും നമ്മുടെ കൗതുകത്തിന്, നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് കൊടുക്കുന്ന ഒരു ചെറിയ അപ്രിസിയേഷനാണ്, ഒരു ചെറിയ മെഡലാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 195 രാജ്യങ്ങളുടെ പേര് പറയാനായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെമ്മറി പവർ കൂടുകയാണ്, നമ്മുടെ ക്യൂരിയോസിറ്റി കൂടുകയാണ് അല്ലേ. ആ ഒരു ചൈൽഡ് ലൈക്ക് മൈൻഡിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്നത്തെ എൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇത്രയേ ഉള്ളൂ. ടാലൻ്റ് എന്ന് പറയുന്ന കാര്യം ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ സ്കിൽ എന്നുള്ളത് ആവർത്തിച്ച് ചെയ്ത ചെറിയ ചെറിയ ശ്രമങ്ങളുടെ റിസൾട്ടാണ്. ചില ആളുകൾ ജന്മസിദ്ധമായിട്ട് ഒരുപാട് ടാലൻ്റുകളോടെ ജനിക്കുന്ന ആളുകളുണ്ടാവും. ഒരു ടാലൻ്റും ഇല്ലാതെ ചില സ്കിൽസ് മാത്രം ആവർത്തിച്ച് ചെയ്ത് പരിശ്രമിച്ച് പ്രാക്ടീസിലൂടെ മുന്നോട്ട് വരുന്ന ആളുകളില്ലേ. അപ്പോൾ അടുത്ത പാട്ട് കേൾക്കുമ്പോൾ വിരലുകൾക്കൊരു ടാപ്പും മനസ്സിനൊരു ചലഞ്ചും കൊടുക്കാം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എഴുത്തോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലി ഓൺ അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ശരി, അപ്പൊ നമ്മൾ ലാസ്റ്റ് ചലഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് രണ്ട് ചലഞ്ച്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് രണ്ടും കണ്ടപ്പോ ആദ്യം ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന തോന്നണില്ല ഷാജി ഏട്ടാ എന്നുള്ള ഒരു ഡയലോഗാണ്. എന്നെ കൊണ്ട് ഇത് പറ്റുന്നു തോന്നണില്ല, സത്യമാണ്. ആദ്യത്തേത് കാൽക്കുലേറ്റർ ഇല്ലാതെ രണ്ട് മൂന്നക്ക സംഖ്യകള് മനസ്സിൽ ഗുണിക്കുക എന്നുള്ളതാണ്, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ എന്താ 222 × 333, ഇത് കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇതെനിക്ക് പറ്റൂല കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ നമ്മളൊക്കെ 18 × 7 എന്ന് പറയുമ്പോ പോലും കാൽക്കുലേറ്റർ തുറക്കുന്ന തലമുറയാണ്. പക്ഷെ നമ്മുടെ ബ്രെയിൻ ഒരു മസിലാണ്. ഇത് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പാകും. ഒഴിവാക്കുന്നതാണ് നമ്മുടെ ശീലമെങ്കിൽ ബ്രെയിനിന് ഷോർട്ട്കട്ട്സ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൽ ഷോർട്ട്കട്ട് മാത്രമാണ് യൂസ് ചെയ്തിരിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തേത്, കേൾക്കുമ്പോ തന്നെ കൈ വേദനിക്കും. തുടർച്ചയായിട്ട് 75 പുഷപ്സ് എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലേ, ഇത് കേട്ട് ഞാൻ തന്നെ പേടിച്ചു. പക്ഷെ ഇവിടെ കാര്യം 75 എന്ന നമ്പറല്ല, ഇന്നത്തെ 5, നാളത്തെ 8 ആവും, അതിന്റെ പിറകെ 12 ആവും. അല്ലെ, ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. വലിയ നേട്ടങ്ങൾ ഒരിക്കലും ഒരൊറ്റ ദിവസത്തെ ഹീറോയിസത്തിൽ നിന്നല്ല, ചെറിയ ചെറിയ ചെറിയ സ്ഥിരതയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. 30 പുസ്തകം, 8 മണിക്കൂർ ഉറക്കം, 195 രാജ്യങ്ങൾ, 75 പുഷപ്പ്, 3 അക്ക സംഖ്യകളിൽ ഗുണിക്കുന്നത് എല്ലാം വേണ്ട, ഒരെണ്ണം, ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം മതി. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകൾ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം ചെയ്യുന്ന ആളുകളല്ല, ചെയ്യാമെന്ന് തീരുമാനിച്ച ഒരു കാര്യം കൈവിടാതെ ചെയ്യുന്ന ആളുകളാണ്. ലൈഫ് മാറുന്നത് ചിലപ്പോൾ ഒരു വലിയ തീരുമാനത്തിലൂടെ ആയിരിക്കില്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ചെറിയ തീരുമാനത്തിലൂടെ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആ ഒരു നോട്ടിൽ ഇന്നത്തെ എഴുത്തോല അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേ കേട്ടുമുട്ടാം. Till then, it's me, Abhirami, signing off.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അങ്ങനെ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിന്റെ ഏതാണ്ട് ഒരാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ എത്തിയില്ലേ. ഇന്ന് 9-ാം തീയതിയാണ്. ഇന്ന് ബുധനാഴ്ച ഒരു ദിവസമാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ മണ്ടേ മടിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ചൊവ്വാഴ്ചയും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പത്തെ ബുധനാഴ്ച അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകുന്നതാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു മോർണിംഗ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര തിരക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. എന്നാലും അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കുറേ ദിവസങ്ങളുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ പ്രത്യേകത എന്താണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഞാനങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ ഓരോ സമയത്തല്ലേ നമ്മുടെ കാലഘട്ടങ്ങൾ പലതായിരിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ പല പല സിറ്റുവേഷൻസിൽ കൂടെ കടന്നുപോയി, നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു, അങ്ങനെ കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും. നമ്മൾ ആദ്യം വിചാരിക്കും ഓ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചൊരു സാധനം പിന്നീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഈ പറഞ്ഞ മാതിരി നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നൊന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടോ. ആൻഡ് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് നമ്മളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ പല രീതിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ പല ആൾക്കാരും ബൈക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, സ്കൂട്ടർ കയ്യിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള യാത്രകളാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് EV ഡേ ആണ്. EV എന്ന് കേൾക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത്? വേറെ EV എവറി ഡേനെ നമ്മൾ EV എന്നൊക്കെ എഴുതാറുണ്ട്. അതല്ല, ആക്ച്വലി EV എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടല്ലോ. നമ്മളുടെ നാട്ടിൽ ഇപ്പം നമ്മൾ പൊതുവെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിപ്പോൾ EVയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു അല്ലേ. നമ്മൾ ഒരു ഗ്ലോബൽ ഇവന്റ് ആയിട്ടാണ് ഇന്നത്തെ ദിവസം ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ്. അതാണ് EVയുടെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അച്ഛാ, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഷോർട്ട് ഫോമാണ് EV എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിൾ കാണാത്തവരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ മാറിയല്ലേ, നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും ഇപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, ഒരു സ്കൂട്ടർ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ഓട്ടോറിക്ഷയിൽ നമ്മൾ കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബസ്സുകളിൽ നമ്മൾ കയറിയിട്ടുണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ കാറ് ഓടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. തുടക്കത്തിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട്, ചിലപ്പോൾ മറ്റേ ഓട്ടോമാറ്റിക് വണ്ടികളിലേക്ക് കയറുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നീട് നമ്മൾ ഓക്കെ ആയിട്ട് പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പലരുടെയും എക്സ്പീരിയൻസും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി അങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾ ഓടിക്കുന്ന ഒരാളല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് അത് ഓടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആ വെഹിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഒരു നമ്മുടെ എനർജി അല്ലേ, ഗ്രീൻ എനർജിക്ക് ഒരു കമ്പനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ ബാക്കിയുള്ള വെഹിക്കിൾസിനെ പോലെ പൊല്യൂഷൻ ഇല്ല, കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓടിക്കാനും ചാർജ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് അല്ലേ ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ പെട്രോൾ പമ്പ് കാണുന്ന പോലെ തന്നെ നമ്മൾ ഒത്തിരി എന്താ പറയുക നമ്മുടെ EV ചാർജിങ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ചാർജിങ് പോയിന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഷിഫ്റ്റ് അല്ലേ, നമ്മളുടെ ഒരു ശീലം, ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ ആ ഒരു രീതി ചെറുതായിട്ടൊന്ന് മാറി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രകൃതിക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഫ്രണ്ട്ലി ആവുന്ന, ഇക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു രീതിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ഒരു ഗ്രീൻ എനർജിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള വണ്ടിയെ പറ്റിയാണ് എനിക്ക് ചോദിക്കാൻ. ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ വണ്ടി ഉണ്ടാവില്ല കേട്ടോ, ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഓക്കെ. എല്ലാവരുടെ വീട്ടിലും വണ്ടി ഉണ്ടാവണം എന്ന് നമുക്ക് നിർബന്ധം അങ്ങനെയാണ്, ഇവിടെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനൊന്നും ആവശ്യം തന്നെ ഇല്ലല്ലോ. പക്ഷെ എല്ലാവരുടെ വീട്ടിലും വണ്ടികൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, പല വീടുകളിലും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ വീടിന്റെ വണ്ടി ഏതാണ്, ആ വണ്ടി നിങ്ങൾ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഒരു ഒരു ഡൗട്ട് എന്താണ്. എനിക്ക് കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾ ഓടിക്കുന്ന ആൾക്കാരെ എന്നെ വിളിക്കണം എന്നാണ് എന്റെ ഇന്നത്തെ ആഗ്രഹം. ഇനിയിപ്പോൾ അതും അല്ലെങ്കിലും വിളിക്കാം, നിങ്ങളുടെ വണ്ടി ഏതാണ്, നിങ്ങൾക്കൊരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറണോ, എന്തുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എനിക്കറിയാം
പലരുടെ വീട്ടിലും ചിലപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാവില്ല, ചിലപ്പോൾ വണ്ടി തന്നെ ഉണ്ടാവില്ല. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ എന്നാലും എന്നോട് വിളിക്കാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങളുടെ വണ്ടി സ്വപ്നങ്ങൾ. ചിലപ്പോൾ നിങ്ങളൊരു വലിയൊരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണം എന്ന് തന്നെയാണ്. കാരണം നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിക്ക് അത് ദോഷമാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങളിതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യണം. ആൻഡ് അതല്ലാതെ ഇന്നത്തെ ദിവസം അറിയാമല്ലോ, ചിലപ്പോൾ ഒരുപാട് പേരുടെ കല്യാണങ്ങളോ അല്ലെങ്കിൽ ബർത്ത്ഡേസോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്ക് അവർക്കുള്ള വിഷസ് എന്നോട് പറയാം. നമ്മൾ എന്തായാലും അവർക്കൊക്കെ വിഷൊക്കെ കൊടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഷോ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പാട്ട് കേൾക്കാനുള്ള സമയമാണ്. പാട്ടൊക്കെ കേട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തോളൂ. വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ഗോൾ എന്ന സിനിമയിലൊരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. പാട്ടിന് ശേഷം വി വിൽ ബി റൈറ്റ് ബാക്ക്. ആൻഡ് വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം, 8815090000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ, നിങ്ങളുടെ വിഷസ് അറിയിക്കാനുള്ള നമ്പർ. പ്ലസ് നമുക്ക് ഇ വി വെഹിക്കിൾസിനെ കുറിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ഉങ്കൾ വാൾക്കിൻ ഓവർ തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Ahalya wishes your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, അങ്ങനെ 8 മണി കഴിഞ്ഞ് 13 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ശരിക്കും ഈ വണ്ടികളോട് ഭയങ്കര സ്നേഹമൊക്കെയുള്ള ആൾക്കാരുണ്ടാവും അല്ലെ? അവരുടെ വണ്ടി, അത് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും, അതിനെ നല്ല രാവിലെ തന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ അതിനെ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ കൃത്യമായിട്ട് സർവീസിനൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വരുമ്പോൾ അതൊരു ഷിഫ്റ്റാണ്. നമ്മളുടെ ഇത്രയും ഒരു ശീലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ആളുകളൊന്ന് മാറി ചിന്തിക്കുകയാണ്. അപ്പോൾ അത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പലർക്കും അതിനെപ്പറ്റി പല കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് വണ്ടിയുടെ വിലയെപ്പറ്റി, വണ്ടിയുടെ ഒരു പെർഫോമൻസിനെ പറ്റിയൊക്കെ സംശയങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, വിളിക്കാം. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഭാസ്കരൻ ചേട്ടാ, സുഖാണോ? ഓക്കെ. അപ്പൊ ഭാസ്കരൻ ചേട്ടന്റെ വീട്ടില് വണ്ടി ഉണ്ടോ?
4: വണ്ടി ഉണ്ട്, എനിക്കൊരു സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടി പെപ്പാണ്. ഞാനൊരു 10-13 വർഷമായി അത് തന്നെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്രോളിന്റെ വിലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുഴിക്കുമ്പോ മുതലാകാതിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, മാറിയാലോ എന്ന്.
3: മാറാം, നമുക്ക് മാറുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയല്ലേ.
4: ആ, അത് ഇത് ഞാൻ കൊടുക്കാന്ന് പറയുമ്പോ വളരെ കുറഞ്ഞ വിലയ്ക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ മക്കള് പറയുന്നത് എന്തിനാണ് അത്യാവശ്യം പോരെ, എന്തിനാ മാറണെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണ്ടേ. എനിക്കൊരു മോഹം അതില് മാറുന്ന.
3: അപ്പൊ മക്കള് പറയുന്നൊന്നും കേക്കണ്ട, അച്ഛനാണ് കുറച്ചുകൂടെ ബുദ്ധിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്.
4: ഞാന് 200 ഉൾപ്പെടെ എണ്ണ അടിച്ചോ എവിടെ എവിടെ എത്തുന്നില്ല. മോളുടെ അടുത്ത് കഞ്ചിക്കോട് പോയിട്ട് വരുമ്പോ ചിലപ്പോ വടവനേര് പോകും. 2-3 സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോഴേക്കും 200 ഉൾപ്പെടെ എണ്ണ കഴിക്കുന്നത് എനിക്കൊരു ഭയങ്കര നഷ്ടമാണ്. ഞാനപ്പോ അത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇലക്ട്രിക് വണ്ടിക്ക് മാറിയാലോ മാറിയാലോ എന്ന്. അപ്പൊ മക്കളോട് പറയുമ്പോ മക്കള് ചീത്ത പറയുന്നു, എന്തിനാ അച്ഛാ ഇനിയിപ്പോ നിങ്ങള് വയറ്റുകാലത്ത് പോരെ എന്നൊക്കെയാണ് അവര് പറയുന്നത്.
3: അപ്പൊ മക്കൾ ഒട്ടും മോഡേൺ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, കാരണം അത് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു ചോയ്സ് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ മാറ്റാൻ ചാൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് തന്നെ മാറണം കേട്ടോ.
4: ഞാൻ മാറാനുള്ള പ്ലാനിംഗിലാണ്, നോക്കട്ടെ.
3: പ്ലാനിംഗ് നടക്കട്ടെ, എന്നിട്ട് നടന്നു കഴിഞ്ഞാൽ എന്നോട് വിളിച്ച് പറയണം കേട്ടോ.
4: ഓക്കെ ഓക്കെ,
3: ശരി. അപ്പൊ ഇന്ന് ആർക്കാണ് നമുക്ക് വിശ്വസ് കൊടുക്കേണ്ടത്?
4: നമ്മളെ കേട്ട് കേട്ട് കൂട്ടുകൂടാം എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അവിടെ നിങ്ങൾക്കുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കേട്ടോ.
3: ഓക്കെ ഏട്ടാ, താങ്ക് യു കേട്ടോ. ശരി, ബൈ ബൈ. അപ്പൊ ഭാസ്കര ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. ഭാസ്കര ചേട്ടൻ ഇങ്ങനെ ഒരു 50-50 മൈൻഡിൽ നിൽക്കാന്നാണ് പറയണത്. പിള്ളേര് പറയുന്നു വേണ്ട എന്നാ പിന്നെ വാങ്ങിക്കണ്ട. അപ്പൊ കുറെ വർഷമുള്ള ആൾക്കുണ്ടാവല്ലേ, അതായത് നമ്മൾ കുറെ വർഷമായിട്ട് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരിക്കും. അപ്പൊ അത് കൊടുക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഇനിയിപ്പോ കുറെ കാലമായില്ലേ, വയസ്സായില്ലേ, ഇനിയിപ്പോ എന്തിനാണ് അങ്ങനെ ഒരു വണ്ടി എടുക്കണേന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് അങ്ങനെ പ്രായമൊന്നുമില്ല, വണ്ടി എടുക്കാൻ തോന്നി എടുക്കുക. നല്ല ചോയ്സ് ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ദേ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ,
5: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഹീല ബഷീർ കേൻ, ആലത്തൂർ.
3: ആഹാ ബഷീർക്ക, സുഖാണോ?
5: എന്താ കുഴപ്പമില്ല, ചായ കുടിച്ചോണ്ടിരിക്കുന്നു.
3: ആഹാ, അപ്പൊ ഇന്നത്തെ ദിവസമൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ്.
5: അങ്ങനെ പോട്ടെ, പത്രമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ടിരിക്കുന്നു.
3: ഓക്കെ, അപ്പൊ ബഷീർക്കയുടെ വീട്ടില് വണ്ടി ഉണ്ടോ?
5: വണ്ടി എന്റെ അടുത്തുള്ളത് ഇപ്പൊ ഇലക്ട്രിക്കിൽ നിന്ന് എടുത്തു. ഒരു ഒന്നര കൊല്ലമായി.
3: ഓക്കെ, എങ്ങനെയുണ്ട് പറയൂ, ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിയപ്പോ ഉള്ള മാറ്റങ്ങളെ പറ്റിയൊക്കെ പറയൂ.
5: മാറ്റം നമുക്ക് ഈ എണ്ണയ്ക്ക് വില കൂടിയപ്പോ ഞാൻ മാറ്റം ചെയ്താണ്.
3: ഓക്കെ,
5: നമ്മൾ ഈ സാധാ വേറെ വണ്ടിയാകുമ്പോ നമുക്ക് ഡെയിലി ഒരു 150 രൂപ എണ്ണ അടിക്കണം. അപ്പൊ എല്ലാ ഭാഗവും 200 ചില്ലറ പത്രം ഇട്ട് കഴിയുമ്പോത്തിനും എങ്ങനെയും 150 രൂപ എണ്ണയാവും. ഒരു മാസം ആകുമ്പോ 14,000 രൂപ അടുത്തായില്ലേ.
3: അതെ അതെ.
5: അപ്പൊ നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കറന്റ് വേണ്ടി എടുത്തത്.
3: ശരി ശരി.
5: അപ്പൊ നമുക്ക് എണ്ണ എണ്ണ കാശ് ലാഭിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടി ഒരു മാറ്റം വരുത്തിയാണ്. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, 1.5 കൊല്ലമായി വണ്ടി എടുത്തിട്ട്.
3: വണ്ടി വേറെ കുഴപ്പം. എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിളിന് ശബ്ദം കുറച്ച് കുറവായിരിക്കും അല്ലേ?
5: ഇല്ല, സൗണ്ട് ഇല്ലല്ലോ, ശബ്ദം ഇല്ലല്ലോ.
3: അപ്പൊ ഇങ്ങനെ ബാക്കിലൊക്കെ പോകുമ്പോ പെട്ടെന്ന് ഈ വണ്ടി വരുമ്പോ ഞാൻ പെട്ടെന്ന് പേടിക്കാറുണ്ട്. കാരണം നമ്മള് പ്രതീക്ഷിക്കില്ലല്ലോ നമ്മളൊരു വണ്ടി
5: ടൗണിൽ കൂടെ പോകുവാണെങ്കിൽ ഓർമ്മ അടിച്ച് ടൗണിൽ പോണെങ്കിൽ, കാരണം നമുക്ക് ആൾക്കാർക്ക് അറിയില്ലല്ലോ വണ്ടി പുറത്തു നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർമ്മ അടിച്ചിട്ട് പോവുക.
3: ശരി, ഓക്കെ. വേറെ എന്തൊക്കെയാണ് അതിന്റെ?
5: 5 മണിക്കൂർ ചാർജ് ഇട്ട് വെക്കണം.
3: ഓക്കെ, 5 മണിക്കൂർ ചാർജ് ചെയ്ത് എത്ര ദൂരം പോകാൻ പറ്റും?
5: നമുക്ക് ഒരു 100 കട്ട ഫുള്ളായി കഴിഞ്ഞാൽ നമുക്കൊരു 50 സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു 170 കിലോമീറ്റർ പോവാം.
3: ഓ, അത് നല്ലൊരു ദൂരമാണ് അല്ലേ?
5: ഒരു 50 സ്പീഡിൽ പോവുകയാണെങ്കിൽ 170 കിലോമീറ്റർ പോവാം. അതിൽ നമ്മൾ സ്പീഡ് 70, 75, 80 പോവുകയാണെങ്കിൽ അത്രത്തോളം കുറയും.
3: ഓ ശരി ശരി, ഓക്കെ.
5: കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, പത്തോളം വേണ്ടി ചെയ്താണ് ഇപ്പൊ നമുക്ക്.
3: ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഭാസ്കർ നമ്മുടെ ബഷീറിന്റെ ലൈഫിൽ അതൊരു നല്ലൊരു ഡിസിഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ?
5: തീർച്ചയായും, കുഴപ്പമില്ല നമുക്ക്.
3: ഓക്കെ, അടിപൊളി. അപ്പൊ
5: എന്തായാലും എല്ലാ ദിവസവും കേറിക്കൊണ്ടിരിക്കല്ലേ?
3: അതെ, തീർച്ചയായിട്ടും.
5: അപ്പൊ നമുക്ക് പിടിച്ചവിടെ നിക്കില്ല, അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്.
3: ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ബഷീർഗയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാണ് വിഷസ് കൊടുക്കുന്നത്?
5: നമ്മുടെ മാധവേട്ടൻ, അതേപോലെ കൃഷ്ണേട്ടൻ, നമ്മുടെ ഷെർപ്പൊക്കെ പോയി ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് എമിലി ചേച്ചി വരുമ്പ്, ഗുരുവായൂരപ്പൻ ചേട്ടൻ തിരുവില്ലാമല, അതോടൊപ്പം തന്നെ നമ്മുടെ ഷീബ ചേച്ചി കുമരകം, പിന്നെ സൗഹൃദമണി ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലൊരു ദിവസമാട്ടെ.
3: ഓക്കെ, താങ്ക് യു. ശരി, ബൈ. അപ്പൊ ബഷീർക്കാണ് നമ്മൾ വിളിച്ചത്. ബഷീർക്ക് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു അല്ലെ? ബഷീർക്കയുടെ ഒരു ആവശ്യമായിരുന്നു അല്ലെ? ഇപ്പോ ഡെയിലി വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്, വണ്ടി ഇത്രയും സ്ഥലത്ത് കൊണ്ടുപോയി എന്താ പറയുക പത്രം ഇടുന്ന ഒരാളാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് അതൊരു ആവശ്യം തന്നെയാണ്. അപ്പൊ അതൊരു നല്ല ഷിഫ്റ്റ് ആയിട്ടാണ്, ഇവിയിലേക്ക്, ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിയത് ഒരു നല്ല ഷിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
6: ഹലോ
3: ഹലോ, ഇതാരാണ്?
6: ഗുഡ് മോർണിംഗ്, ഞാൻ സുധ ചേച്ചിയാണ്, തത്തമംഗലം.
3: ഗുഡ് മോർണിംഗ് സുധ ചേച്ചി, നല്ല നല്ലൊരു ദിവസമാണോ ഇന്ന്?
6: സൗണ്ട് കുറച്ചോട്ടെ.
3: ഓക്കെ, ശരി
6: മോളെ.
3: ആ ഓക്കെ, അപ്പൊ സുധ ചേച്ചി പറയൂ, സുധ ചേച്ചിയുടെ വിശേഷങ്ങള്.
6: ആയില്ലയാണോ?
3: ആയില്ലല്ല, ഹീരയാണ്.
6: ഓക്കെ മോളെ, നമ്മൾ ആദ്യമായിട്ടാണല്ലേ?
3: അതെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ്. ശരി, ഓക്കെ. അപ്പൊ സുധ ചേച്ചി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
6: സുഖമായി പോകുന്നു മോളെ.
3: ഓക്കെ, അപ്പൊ സുധ ചേച്ചിയുടെ വീട്ടില് വണ്ടി ഉണ്ടോ?
6: ആ, വണ്ടി ഉണ്ട്. ഇപ്പൊ ഉള്ളത് സാധാരണ വണ്ടിയാണ്. ഞാനപ്പോ ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു വണ്ടി മോൾക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചനയിലാണ്. അപ്പം ഇലക്ട്രിക്കൽ വണ്ടിന്ന് കുറെ പേര് ഓപ്ഷൻ പറയുന്നുണ്ട്.
3: ഓക്കെ,
6: കുറച്ചുപേര് പഴയ വണ്ടി മതി, കാരണം ബാറ്ററിക്ക് നല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസ് ആണെന്ന് പറയുന്നു മോളെ. അപ്പൊ ഇതിന് ശേഷം വിളിക്കുന്ന കോളേഴ്സ് ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഡിമെറിറ്റ് എന്തെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെച്ചാല് ബാക്കിയുള്ളവർക്ക് അതറിയാം, ഗുണവും ദോഷവും രണ്ടും.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ബഷീർക്കനോടാണ് നേരത്തെ സംസാരിച്ചത്. ബഷീർക്ക് പറയുന്നു പെട്രോൾ വാങ്ങിക്കുന്ന ആ ഒരു പൈസ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നല്ലൊരു ചേഞ്ച് ആണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിമെറിറ്റ്സ് ഒന്നും എന്നോട് പറഞ്ഞില്ല, എന്നാലും നമുക്ക് ഇനി വിളിക്കുന്ന ആൾക്കാരോട് ഡെഫിനറ്റ്ലി ചോദിക്കാം കേട്ടോ.
6: അതും കൂടെ ഒന്ന് ചോദിക്കണം. ഉറപ്പായിട്ടും പറഞ്ഞത്, ഞങ്ങള് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ബാങ്കിൽ ഒരു കുട്ടി 6 മാസം ആയല്ലോ ഒരു വണ്ടി വാങ്ങിച്ചിട്ട്. അപ്പൊ ഇപ്പം ബാറ്ററിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതാ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഒരു കൺഫ്യൂഷൻ.
3: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു അങ്ങനത്തെ കുറെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ കുറച്ച് പാനിക് ആവുകയൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് അതിനുശേഷം എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്ന വണ്ടികളിലൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ ഈ റീസെന്റ് ആയിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഓടിക്കുന്ന വണ്ടി ഉള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത്, ചാർജിംഗ് സ്റ്റേഷൻസ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതായത് ഇപ്പൊ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പോവാണ്, അതായത് കുറച്ച് അധികം ദൂരത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ചാർജിംഗ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും വെച്ച് ഓഫായി പോയാൽ എന്ത് ചെയ്യും? അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്തരം ലോങ് ജേർണികൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊരു ഇഷ്യൂ ആയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ എനിക്ക് പേഴ്സണലി ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂട്ടർ അല്ലേ സുധ ചേച്ചി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അത് നമ്മൾ അത്ര ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മളുടെ ഒരു ഡെയിലി ഉപയോഗത്തിന് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിൾസ് കുറച്ചും കൂടെ ഒരു നല്ല ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ ഞാനും ഇന്ന് അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. അപ്പൊ എനിക്ക് എന്തായാലും തോന്നുന്നു ബാക്കി വിളിക്കുന്ന ആൾക്കാരോട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ സുധ ചേച്ചി, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ?
6: എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും അഹല്യ ചങ്ങാതിക്കൂട്ടത്തിന്റെ ചങ്കുകൾക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന്
3: ആശംസിക്കും. ഉറപ്പായിട്ട് എല്ലാരും പറയാം കേട്ടോ. താങ്ക് യു. അപ്പൊ സുധ ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സുധ ചേച്ചിക്ക് കൺസേൺ ഉണ്ട് കേട്ടോ. സുധ ചേച്ചി ഒരു 50-50 നിൽക്കുന്ന ഒരാളാണ്. സുധ ചേച്ചിക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് വാങ്ങിക്കണോ അത് വാങ്ങിക്കണോ, രണ്ടിനും കേട്ടോ, ഏത് വാഹനം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക് ആണെങ്കിലും മറ്റാണെങ്കിൽ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ രണ്ടിനും ഉണ്ട്. നമ്മൾ എന്ത് ചോയ്സ് നമ്മൾ ലൈഫിൽ എടുക്കുകയാണെങ്കിലും അതിന്റെ കൂടെ അതിന്റെ പ്ലസും നെഗറ്റീവും ഒക്കെ കിട്ടുന്ന പറയുന്ന പോലെ തന്നെ ഇതിനും പ്ലസും നെഗറ്റീവും ഉണ്ട്. പക്ഷെ നമ്മളുടെ ആവശ്യം അല്ലെ, നമ്മൾ എന്തിനാണ് ഈ വണ്ടി എടുക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് സ്യൂട്ടബിൾ ണോ, നമുക്ക് ബെനിഫിഷ്യൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. വണ്ടി എന്നല്ല, ജീവിതത്തിൽ ഏത് ചോയ്സ് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരല്ലേ, നമ്മുടെ ആവശ്യത്തിനാണ് അത് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ വണ്ടിയെ പറ്റിയും വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ പറ്റി, വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ പറ്റി, ഇതിനൊക്കെ പറ്റി നമുക്ക് ചിന്തിക്കണം. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹീര ഇലക്ട്രിക് വെഹിക്കിൾസിന് പ്രൊമോട്ട് ചെയ്യുന്ന എന്തോ ഒരു കമ്പനിയുടെ കൂടെ ഹീര ജോയിൻ ചെയ്തു എന്നൊന്നും ആരും വിചാരിക്കേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വണ്ടിയിലേക്ക് എല്ലാവരും മാറണം എന്ന് പറയുന്നത്. നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കണം, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. ഇറ്റ്സ് ഹൈ ടൈം. നമുക്ക് ഇനിയും പൊല്യൂഷനും പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ടുപോയി നമ്മളുടെ പ്രകൃതിയെ നശിപ്പിക്കേണ്ട കാര്യമില്ല. പറ്റുന്ന രീതിയിലുള്ള ഒരു ഷിഫ്റ്റ്, ഒരു ചേഞ്ച് നമ്മുടെ മൈൻഡ് സെറ്റിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും നീയും ഞാനും ഒക്കെ ഒരുമിച്ച് അല്ലെ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഒരു വലിയ ഷിഫ്റ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റുക. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ കോൾസ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അനുരാഗ് കരിക്കൻ വെള്ളം എന്ന സിനിമയിൽ നിന്ന് നല്ലൊരു പാട്ട് വൈക്കം വിജയലക്ഷ്മി നിരഞ്ജും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടി നമ്മൾ 8 മണി കഴിഞ്ഞ് 29 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ദിസ് ഇസ് അഹല്യ FM 90.4 ആൻഡ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദിസ് ഇസ് ആർ ജി ഹീര. അപ്പൊ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റി, ഇന്ന് വേൾഡ് ഇ വി ഡേ ആണ്, ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റിയും അതിന്റെ നല്ല വശങ്ങൾ, മോശം കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളത് മാറിയോ ചേഞ്ച് എടുത്തോ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്, പേര് പറയൂ.
4: ഷിജിൻ തട്ടാരക്കൽ, കൊണ്ടോട്ടി.
3: ഓക്കെ ഷിജിനേട്ട, സുഖാണോ?
4: ഓ, സുഖാണ്, അടിപൊളിയായിട്ട് പോണു.
3: ഓക്കെ, അപ്പൊ ഷിജിൻ പറയൂ, ഷിജിനേട്ടന്റെ വീട്ടിൽ വണ്ടിയുണ്ടോ?
4: വണ്ടിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ടോപ്പിക് ആയിരുന്നു ഇന്ന്.
3: ഓക്കെ,
4: കഴിഞ്ഞ ഓണത്തിന് വൈഫിന്റെ സ്കൂട്ടർ ഉണ്ടായിരുന്നു, അത് മൈലേജ് ഷോർട്ട് കാരണം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കണം എന്നുള്ളത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് വാങ്ങിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്ന് ഓണം കഴിഞ്ഞു. ഇനി അടുത്ത ന്യൂഇയറിന് നോക്കാന്നുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരമാവും എന്ന് വിചാരിക്കണം.
3: ശരി, അപ്പോ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും
4: വെഹിക്കിളും നോക്കുന്നുണ്ട്. അതെ അതെ, മൈലേജ് ഷോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ആവുമ്പോ കുറച്ചുകൂടെ നമുക്ക് ഉപകാരമാവുമല്ലോ.
3: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ കൊണ്ട് നമ്മളൊരു തീരുമാനത്തിലെത്തും, അല്ലെ?
4: ഒരു തീരുമാനത്തിലെത്തും.
3: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കാനുള്ളത്?
4: വിശ്വസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നമ്മുടെ അഹല്യയുടെ എല്ലാ കേൾക്കാർക്കും ഇന്ന് നല്ലൊരു ദിവസമാവട്ടെ, ഒരുപാട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ള ഒരു ദിവസമാവട്ടെ എന്ന്.
3: ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേട്ടാ. ശരി കേട്ടോ, അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചത് ഷിജിനേട്ടനാണ്. അപ്പോ ഷിജിനേട്ടനും ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്, ഏത് വണ്ടി വാങ്ങിക്കുന്നുള്ളത്. അപ്പൊ എനിക്ക് വണ്ടി ഉള്ള ആൾക്കാർ എന്നെ വിളിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നമുക്ക് ഇവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? നല്ലതും മോശവും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എന്തായാലും ഈ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ.
3: ഹലോ
5: ഹലോ ഹീര, ഞാൻ അജിത ചേച്ചിയാണ്.
3: അജിത ചേച്ചി,
5: ഹീരയുടെ കുറെ നാളുകൊണ്ടേ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റാതെ.
3: അങ്ങനെ ഇന്നത്തെ ദിവസം അതങ്ങ് സംഭവിച്ചു. ഓക്കെ, അപ്പൊ അജിത ചേച്ചി എവിടുന്ന് വിളിക്കണേ?
5: ഞാൻ കഞ്ചിക്കോടുന്ന്.
3: ഓക്കെ, സുഖാണോ?
5: സുഖമായിട്ടിരിക്കുന്നു.
3: ശരി, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അജിത ചേച്ചി പറയൂ, വീട്ടില് വണ്ടി ഉണ്ടോ?
5: ആ, വണ്ടിയുണ്ട് മോളെ.
3: എന്ത് വണ്ടിയുണ്ട്?
5: എന്റെ മോക്ക് ഇലക്ട്രിക് സ്കൂട്ടറാണ്, ഇപ്പൊ 4 വർഷമായി അവള് വാങ്ങിച്ചിട്ട്. ആംബയർ റിയോ ആദ്യ മോഡലാണ്.
3: ഓക്കെ,
5: 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് അത് തന്നെ ഓടിക്കുന്ന. നമ്മളിപ്പോ ഏത് വാഹനം വാങ്ങിച്ചാലും ഈവൻ കുക്കറാണെങ്കിലും നമ്മള് അത് എന്താ ചെയ്യുക, അതിന്റെ അത് ചെയ്യേണ്ട രീതിക്ക് അത് ചെയ്തെടുത്താല് അതുകൊണ്ട് അതിന് ലോങ് ലൈഫ് ഉണ്ടാവും.
3: തീർച്ചയായിട്ടും.
5: അപ്പൊ ഇതിന് ഒരു പർട്ടിക്കുലർ പീരീഡ്, അത് കറക്റ്റ് ആയിട്ട് ഏത് എപ്പോഴത് റീചാർജ് ചെയ്യണമെന്നും, ഇപ്പൊ ഇവിടെ നമുക്ക് 1 മണിക്കൂർ ചാർജ് ചെയ്താൽ മതി, അത് അതിന്റെ ബെനിഫിറ്റ് അതിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ 4 വർഷമായിട്ട് വലിയ മെയിന്റനൻസോ വലിയ പണി ഇതൊന്നും ഇല്ല. അത് പ്രോപ്പറായിട്ട് അതിന്റെ സർവീസ് ടൈമിൽ സർവീസ് ചെയ്യുക, ബാറ്ററി അത് അതിന്റെ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ ഏതെടുത്താലും നമ്മൾ ചെയ്യണമല്ലോ, ആയാലും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഉപകാരമാണ് ഇവിടെ. അതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആ പ്രോപ്പറായിട്ട് സർവീസ് പറയുന്ന പീരീഡിൽ അത് കൊണ്ട് ചെയ്യാറുണ്ട്.
3: ശരി, എന്നാലും ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് പോലെ, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ദോഷവശം ചോദിച്ചു കഴിഞ്ഞാൽ,
5: സ്പീഡ് കുറവാണ്, ശബ്ദം ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളു. അത് പിന്നെ എല്ലാം കൂടെ നമുക്ക് ഒത്തു കിട്ടില്ലല്ലോ.
3: അതെ, ഓക്കെ.
5: ഒരു തരത്തിൽ സൈല എന്താ പറയാ, ശബ്ദം എന്ന് പറയുന്നത് ഒരു അന്തരീക്ഷ മലിനീകരണം
3: അതിലല്ലോ. അതെ അതെ,
5: അങ്ങനെ അങ്ങനെ നോക്കിയാലും ഇത് സേഫ് ആണ്. പിന്നെ കൂടുതൽ വേഗത അതിന് കിട്ടില്ല,
3: അതും ഒരു കണക്കിന് നമ്മുടെ ജീവന് നല്ലതാണ്.
5: അതെ, അത് ജീവന് നല്ലതാണ്.
3: അതെ, ഓക്കെ.
5: അങ്ങനെയൊക്കെ നോക്കിയാല് നല്ലതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ പിന്നെ ഡിസ്റ്റൻസ് കവർ ചെയ്യാവുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ബർഡേന് 45 കിലോമീറ്റർ അതാണ് പറഞ്ഞേക്കുന്നത്. അത് കുഴപ്പമില്ല, അവർക്ക് നല്ല സുഖമാണ്. പെണ്ണ് സ്ത്രീകളെ സംബന്ധിച്ച് ഓടിച്ചു
3: കൊണ്ടുപോകാനും.
5: ഞാന് പഠിച്ചിട്ടുണ്ട്, ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല.
3: അതെന്താണ് അജിത ചേച്ചി, ട്രൈ ചെയ്യണം കേട്ടോ.
5: അയ്യോ, ഇനി ഇപ്പൊ ഒരു മനസ്സിനൊരു ഒരു വല്ലായ്മ ഉണ്ട്. ഇപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ എടുത്താലേ പ്രയോജനമുള്ളൂ, ഇല്ലാതെ പോയി എടുത്തിട്ട് കാര്യമില്ല.
3: അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടാക്കണം. മോള് നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്യില്ലേ?
5: പിന്നെ ഞാൻ ഓടിക്കാത്ത പ്രശ്നമേ ഉള്ളൂ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
3: അപ്പൊ പതുക്കെ പതുക്കെ തൊട്ടടുത്തേക്കൊക്കെ പോയി പോയി അങ്ങനെ പഠിക്കണം കേട്ടോ.
5: അവള് അത് ഓടിക്കാനും എളുപ്പമാണ്.
3: അതെ അതെ, കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് അല്ലേ.
5: മോളുടെ ഇതിന് ലൈസൻസ് പോലും വേണ്ട.
3: ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉണ്ട്. അപ്പൊ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു അത്യാവശ്യമൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് നല്ലതാണ്.
5: കുഞ്ഞു മോള് ഓടിക്കും അതിനകത്ത്, സുഖമായിട്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നേ ഉള്ളൂ, അവളെയൊന്നും കൊടുക്കില്ല. മുറ്റത്തതുപോലെ അവളുടെ ഒരു ആഗ്രഹത്തിന് മുറ്റത്ത്, നമ്മുടെ മുറ്റത്ത് തന്നെ.
3: നല്ലതാ നല്ലതാ, ഒരു ചെറിയ പേടിയൊക്കെ മാറാനൊക്കെ നല്ലതാ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു. അപ്പൊ അജിത ചേച്ചി ഞാൻ ചോദിക്കട്ടെ, എത്ര മാർക്ക് കൊടുക്കും 10?
5: ഞാൻ 10 കൊടുക്കും, കാരണം ഇത് മാറേണ്ട സമയം കഴിഞ്ഞു.
3: അതെ,
5: മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു.
3: അതെ അതെ. അപ്പൊ
5: ഇത്രയും മലിനീകരണമായിട്ട് പിന്നെ നമ്മള് എന്തിനാ നമ്മളായിട്ട് പ്രകൃതിയെ ഇനി നശിപ്പിക്കുന്നത്?
3: അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ 10 അജിത ചേച്ചി കൊടുക്കുന്ന മാർക്ക്?
5: അതെ അതെ, ഞാൻ 10 കൊടുക്കും. അതെ, പ്രോപ്പർ മെയിന്റനൻസ്, പ്രോപ്പർ സർവീസിങ്, അത് പ്രോപ്പറായിട്ട് ആ വണ്ടി ഇങ്ങനെയൊക്കെ അവർ പറയുന്ന രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ക്വാളിറ്റി അതിന് കിട്ടും. പിന്നെ ഏതെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, ചിലര് എടുക്കുന്നതിന് എന്തെങ്കിലും പാകപ്പുഴയുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ദോഷം എന്നല്ലാതെ എന്താ പറയാ.
3: നമ്മൾ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുകൊടുക്കണം വണ്ടി.
5: ഓക്കെ, മാറട്ടെ
3: മാറട്ടെ, എല്ലാവരും മാറട്ടെ. താങ്ക് യു അജിത ചേച്ചി. അപ്പൊ ആർക്കെങ്കിലും ഇന്ന് വിശ്വാസമുണ്ടോ?
5: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
3: ഓക്കെ, താങ്ക് യു. ശരി ശരി ശരി. ഓക്കെ, അപ്പൊ അജിത ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ അജിത ചേച്ചി നല്ല ഗംഭീരമായിട്ട് തന്നെ സംസാരിച്ചു. അപ്പൊ അജിത ചേച്ചി പറഞ്ഞ പോയിന്റുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, എടുത്തിട്ട് കട്ടാക്കി എന്താ?
3: അയ്യോ, എന്ത് പറ്റി? അത് കട്ടായി പോകുന്നതല്ലേ അച്ചോടാ. ഇത് ആരാണ്?
6: ഞാൻ അൻസാർ കൊല്ലം വരുന്നുള്ളി.
3: ഓക്കെ, പേടിക്കണ്ട, ഇപ്പൊ കണക്ട് ആയില്ലേ. ശരി, അപ്പൊ കൊല്ലം കരുനാഗപ്പള്ളിയിൽ എന്താണ് വിശേഷം?
6: നല്ല വർത്താനം.
3: നല്ല വർത്താനം. അപ്പൊ പറയൂ, അൻസാർക്ക് അവിടെ വീട്ടില് വണ്ടി ഉണ്ടോ?
6: എന്തോ
3: വണ്ടി ഉണ്ടോ? വണ്ടി, സ്കൂട്ടർ, കാർ ഒന്നുമില്ല? വണ്ടി എങ്ങനെ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്താലോ, കറണ്ടിൽ ഓടണ വണ്ടി. വേണോ? നല്ലതാണ് അല്ലേ, വാങ്ങിക്കണോ? അപ്പൊ നല്ല രസാണോ? ഓക്കെ ശരി. അപ്പൊ എന്തായാലും വണ്ടി ഓടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ എടുക്കണം കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കേണ്ടത്?
6: സൗഹൃദവാണി ഗ്രൂപ്പ് റേഡിയോയുടെ, പിന്നെ കുമരകം ടീമും, പിന്നെ അഖിലേ എഫ് എം റേഡിയോ വെക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിശ്വാസം.

0: കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാ?
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ദിവ്യ സന്തോഷ്.
0: ദിവ്യ ചേച്ചി, സുഖാണോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചി പറയൂ, ദിവ്യ ചേച്ചിയുടെ വീട്ടിൽ സ്കൂട്ടർ കാർ എന്താണുള്ളത്?
1: ടൂ വീലർ ഉണ്ട് രണ്ടെണ്ണം.
0: ഓക്കെ,
1: ഇപ്പൊ പക്ഷെ ബുക്ക് ചെയ്തിട്ടുണ്ട്.
0: ഈ രണ്ട് സ്കൂട്ടറും സാധാരണ വണ്ടിയാണ് അല്ലേ?
1: ഇപ്പൊ ഉള്ളത് രണ്ടും സാധാ വണ്ടിയാണ്. ഒരു 9 വർഷമൊക്കെ ആയി ഞാൻ വണ്ടി ഓടിക്കുന്നു. അപ്പൊ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ. പക്ഷെ എനിക്കത് വിൽക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായില്ല. വേറെ എടുക്കാന്ന് പറയുമ്പോൾ ഒട്ടും ഇഷ്ടമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇഷ്ടമില്ലായിരുന്നു മാറ്റാൻ.
0: ഇപ്പൊ
1: പക്ഷെ ഒട്ടും മൈലേജ് ഇല്ല.
0: ഓ,
1: പെട്രോൾ അടിച്ചിട്ട് പോന്നിരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞപ്പോ ഇപ്പതേ 1st പോയി ബുക്ക് ചെയ്ത് TVS iQube. പക്ഷെ അത് 1 മാസം, ആദ്യം 1 ആഴ്ച അല്ലെ 15 ദിവസത്തിൽ കിട്ടിയിരുന്നതാണ്. പക്ഷെ ഇപ്പൊ 1 മാസം കഴിയണം എന്നാ അവര് പറയണം.
0: ഓ, അപ്പൊ എനിക്ക് അത്രയും ഡെലിവറി നടക്കുന്നുണ്ടായിരിക്കും.
1: ഭയങ്കര ബുക്കിംഗ്. അപ്പൊ 1 മാസം എന്തായാലും കഴിയണം എന്ന് പറഞ്ഞു.
0: ശരി,
1: അതിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്താവും എങ്ങനെയാവും
0: ഒന്നും അറിയില്ല.
1: കംപ്ലൈന്റ് ഇല്ല എന്ന് പറയണേ, പക്ഷെ വണ്ടിയല്ലേ, നമുക്ക് എന്നാലും പറയാൻ പറ്റില്ല.
0: അല്ല, നന്നായി വരട്ടെ എന്തായാലും. എന്തായിരുന്നു ഈ ഒരു മാറ്റത്തിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം? ആരായിരുന്നു
1: പ്രചോദനം? അല്ല, ചേട്ടനും പറയാം, പെട്രോൾ അടി മുതലിക്കുന്നില്ല,
0: അതാണ് മെയിൻ കാരണം.
1: അതാണ് മെയിൻ കാരണം. പെട്രോൾ വണ്ടിനേലും ഒരുപാട്, ഒരു ഇത് 1.58 ഇപ്പൊ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാധാ പെട്രോൾ വണ്ടിക്ക് 1.25 അത്രയൊക്കെ ഉള്ളു.
0: അപ്പൊ ഇതെന്ന് പറയുമ്പോ 1.60 അടുത്തേക്കൊക്കെ വന്നു അല്ലേ? 1,60,000 ഒക്കെ അടുത്തേക്ക് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമുക്ക് പിന്നീട് ലാഭമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ദിവ്യ ചേച്ചി വണ്ടിയൊക്കെ ഓടിച്ചിട്ട് നമ്മളോട് എക്സ്പീരിയൻസ് പറയണം. കുറച്ച് നാൾ കഴിയുമ്പോൾ വിളിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കേണ്ടത്?
1: എല്ലാവർക്കും ഇരിക്കട്ടെ.
0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഓക്കെ, ബൈ ബൈ. അപ്പൊ ദിവ്യ ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ ദിവ്യ ചേച്ചി ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ് എന്റെ വണ്ടി എപ്പോ വരും എന്നുള്ളത്. ഇവരിപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡെലിവറി ഒക്കെ നടക്കുന്നോണ്ടായിരിക്കും ഇപ്പൊ അധികം പേർക്ക് പെട്ടെന്ന് അങ്ങനെ നമ്മള് ഈ പറഞ്ഞ പോലെ 15 ദിവസത്തിലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? വെറൈറ്റി പേരാണല്ലോ.
2: വെറൈറ്റി പേരൊന്നുമില്ല, ഹലീൽ എന്നാണ്.
0: എന്നാലും ഞാൻ അധികം കേട്ടിട്ടില്ല കേട്ടോ ഈ പേര്.
2: ഓക്കെ
0: ഓക്കെ, ശരി. അപ്പൊ
2: ടോപ്പിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, ശരി.
2: അപ്പൊ ഇന്നത്തെ ടോപ്പിക്കില് പലരും പല വണ്ടികളെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. അത് ഓരോ ആൾക്കാരുടെ യൂസ് അനുസരിച്ച് വേണം വണ്ടി എടുക്കാൻ. ദിവസം 50 കിലോമീറ്ററിൽ താഴെ ഓടുന്നവർക്ക് വന്നിട്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി മതി, നോർമൽ ആയിട്ടുള്ള വണ്ടി മതി.
0: ഓക്കെ,
2: അതായിരിക്കും കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് നേട്ടമുള്ളത്.
0: ശരി.
2: വേറൊരു കാര്യം, ഈ വണ്ടി 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും യൂസ് ചെയ്യാൻ കൊടുക്കരുത്.
0: ശരി.
2: അത് നമ്മുടെ നിയമത്തെ യൂസ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ മറ്റുള്ള വണ്ടികൾ യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് എങ്ങനെ കൂടുതൽ കിലോമീറ്റർ ഓടുന്നവർക്ക് കൂടുതൽ പ്രീമിയം ആയിട്ടുള്ള വണ്ടി എടുത്ത് യൂസ് ചെയ്യാം.
0: ഓക്കെ.
2: പിന്നെ അത് കമ്പനി പറയണ പോലെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഓട്ടി വരണം, നല്ല ലൈഫ് എല്ലാ വണ്ടിക്കും കിട്ടുന്നതായിരിക്കും.
0: പിന്നെ അപ്പൊ നമ്മുടെ ഹലീലേന്റെ കയ്യിലുണ്ടോ ഇലക്ട്രിക് വണ്ടി?
2: ഓ, എന്റെ 4 ഉണ്ട്.
0: എന്റെ പൊന്നെ, 4 എണ്ണോ?
2: ആ, 4 ഉണ്ട്.
0: 4 സ്കൂട്ടറാ?
2: അതോ? ആ, 4 സ്കൂട്ടറാണ്.
0: ആ, സൂപ്പർ സൂപ്പർ.
2: ഒരു വണ്ടി 6 കൊല്ലമായി, ഒരു വണ്ടി 5 കൊല്ലമായി, ഒരു വണ്ടി 4 കൊല്ലമായി, പിന്നെ ഒരു വണ്ടി 2 കൊല്ലം സെക്കൻഡ് ഹാൻഡ് ആണ്. അത് കുഴപ്പമില്ലാതെ ഉണ്ട്, റിയോ, ആംബിയർ റിയോ മോഡൽ.
0: ഓക്കെ, അപ്പൊ ഹലീലയുടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്.
2: അതെ അതെ.
0: ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ദോഷവശം എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ എനിക്ക്?
2: എന്താണ് മാഡം
0: ദോഷമായിട്ടുള്ള ഒരു കാര്യം ഈ വണ്ടിയുടെ, ഇലക്ട്രിക് വണ്ടിയുടെ?
2: ഇലക്ട്രിക് വണ്ടി അത് തന്നെ, നമ്മൾ യൂസ് ചെയ്യണത് റോങ് ആയിട്ട് യൂസ് ചെയ്ത് പറഞ്ഞാൽ, അതായത് റോങ് പറഞ്ഞപ്പോ കമ്പനി പറയണ ആ ഒരു വെയിറ്റ് അതേപോലെ സ്പീഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും, മൈലേജും കാര്യങ്ങളും കിട്ടും.
0: നമ്മളൊരു റാഷ് യൂസ് ഒക്കെ വരുമ്പോഴാണ് അതിന്റെ ഒരു
2: ബുദ്ധിമുട്ട്. ആ മൈലേജ് ഡ്രോപ്പ് വരും. കമ്പനി 100 കിലോമീറ്റർ പറഞ്ഞു, ചിലപ്പോ 50 കിലോമീറ്റർ തന്നെ ഈ സാധനം ബാറ്ററി ട്രെയിൻ ആയിട്ട് പോകും.
0: ഓ, ശരി ശരി.
2: പിന്നെ വേറെ മെയിൻ ദോഷം പറഞ്ഞാൽ പ്രീമിയം വണ്ടികളുടെ ബാറ്ററിന്റെ കോസ്റ്റ് ആണ്. ബാറ്ററിന്റെ കോസ്റ്റ് തന്നെ വണ്ടിന്റെ 60% വരും. ഇപ്പൊ 2 ലക്ഷം രൂപ വരെയുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോ 1 ലക്ഷം രൂപ ബാറ്ററിക്ക് തന്നെ വരും.
0: ഓ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രീമിയം എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ?
2: അതെ അതെ, വാറണ്ടി ആ കാര്യങ്ങൾ വരുമ്പോ വന്നു പോകുമ്പോ അതങ്ങനെ പോവും. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ആ കാശ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതിനുള്ളിൽ നമ്മളത് ഓട്ടി ആ നമുക്ക് ആ എമൗണ്ട് നമുക്ക് എടുക്കണം.
0: ശരി ശരി.
2: നമ്മൾ രണ്ട് കൊല്ലം യൂസ് ചെയ്യണം, രണ്ട് കൊല്ലത്തിൽ ഒരു 1,00,000 km ഓട്ട് ചെയ്യാറ് നമുക്ക് അതിന്റെ ഇറക്കിയ പൈസ റിട്ടേൺ കിട്ടി കഴിഞ്ഞു.
0: ഓ ഓക്കെ,
2: അത്രയും ഓട്ടിക്കണം. ഓടിക്കുകയാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് ലാഭമുള്ളൂ.

അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നല്ലേ. ഓക്കെ, സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, നല്ല ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഓക്കെ ഡാ, പിന്നെ ആർക്കും വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും ഹലീലേട്ടനാണ് നമ്മൾ വിളിച്ചത്. ഹലീലേട്ടന്റെ കയ്യിൽ 4 വണ്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ വണ്ടികൾക്ക് ലോങ് ലൈഫ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വണ്ടി വാങ്ങിക്കുക. വെറുതെ ഭംഗിക്ക് വണ്ടി വാങ്ങിച്ചിടാതെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. പ്രീമിയം വണ്ടി കുറച്ചും കൂടെ ബാറ്ററി എഫിഷ്യൻസിയും ഒക്കെ കാര്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ അത്രയും കോസ്റ്റ് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ വണ്ടികളിലേക്ക് തന്നെ പോവാന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ഒരു സജഷൻ. എനിക്കിപ്പോ മനസ്സിലായത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇതേ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, പാട്ട് കേട്ടിട്ട് നമുക്ക് ഓടിവരാം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയുടെ ജബ് തക് ഹെ ജാൻ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയിൽ നിന്ന് നമ്മൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. ഇൻ ദ വേൾഡ് EV ഡേ ആണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഡേ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് EV ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും EVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: നമസ്കാരം,
4: ഇതാരാണ്?
5: ഞാൻ
4: ജഗൻ ചേട്ടാ. സുഖാണോ? ഓക്കെ. അപ്പൊ ജഗൻ ചേട്ടാ പറയൂ, ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടോ കയ്യില്?
5: ഇലക്ട്രിക്കൽ വെഹിക്കിള് കയ്യിലില്ല, പക്ഷെ എന്നെ ചുറ്റി കുറച്ച് ആളുകൾ ഇപ്പോഴും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
4: ഓക്കെ, അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്, പറഞ്ഞു.
5: അവരുടെ എക്സ്പീരിയൻസ് ഹീറ, ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ നമ്മള് ഒരു പ്രതീക്ഷിച്ച സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല.
4: ഓക്കെ,
5: നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു രാത്രി കുറച്ച് ദൂരം പോകണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി കിട്ടിയ ഒരു പണി, ചാർജ് ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടിയിൽ കയറി ഇരുന്ന ആളുകൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ആളുകളാണ്.
4: ഓക്കെ,
5: അപ്പൊ ഇവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് നിലമ്പൂർ എത്തി മടക്കത്തിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി നിന്നു രാത്രി.
4: ഓക്കെ,
5: അപ്പൊ നമുക്ക് നിലവിൽ ഒരു ചാർജിന്റെ സൗകര്യങ്ങൾ ആ ഭാഗത്ത് ഇവിടെ ഇല്ല. പിന്നെ ഒരു 1,300 രൂപ എടുത്ത് ഓട്ടോറിക്ഷ വീട്ടിലേക്ക് വന്നു, പിന്നെ മടങ്ങി പോയി. അത് വേറൊരു കടയിൽ വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ചാർജർ കടകളിൽ എന്തായാലും ഉണ്ടാവില്ല. നമ്മളുടെ വണ്ടിയുടെ ചാർജിൽ ഒരു 5 മണിക്കൂർ അത് കയറ്റി വെച്ചാല് ചാർജ് അത്യാവശ്യം
4: ഫില്ലാവുള്ളൂ.
5: അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ വന്നു. ഇത് സ്കൂട്ടർ നല്ല തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ നമ്മള് കുറച്ച് ക്വാളിറ്റിയും അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടി നോക്കി എടുക്കണം. ഞാൻ ഈ ഒരു വണ്ടി ഞാൻ ഓടിച്ചു നോക്കി, നമ്മുടെ KSRTC ബസ്സിന് അടുത്തോട് പോകുമ്പോ ഈ പാമ്പ് എഴുതുന്ന പോലെ നമ്മളുടെ വണ്ടി പോകുന്നത്, എന്നുവെച്ചാൽ അതിന്റെ കാറ്റിൽ ഇത് താങ്ങാനുള്ള ഭാരമില്ല. വെയിറ്റ്ലെസ്, വെയിറ്റ്ലെസ്. അതുകൊണ്ടാണ് അതിന് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്നത്. കിലോമീറ്റർ നമ്മുടെ സ്കൂട്ടറിലേക്കും അങ്ങനെ വന്നാൽ നിലവിൽ കിട്ടും, പക്ഷെ നമ്മളുടെ വണ്ടിയിൽ ഒരു പെട്രോൾ വണ്ടിയും ഒരു ഇലക്ട്രിക്കൽ വണ്ടിയും നമ്മളുടെ വീട്ടിലും മസ്റ്റ് ആണ്. അതെ അതെ അതെ അതെ. പിന്നെ ഇത് കൊണ്ടുനടക്കുന്ന ആളുകള് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരോട്, അതേപോലെ ഓഫീസ് വർക്കേഴ്സുകള്, ഇവർക്കൊക്കെ ഒരു നിശ്ചിത ദൂരം മാത്രമേ പോയി വരാൻ ഉണ്ടാവുള്ളൂ. ഒരു 30 കിലോമീറ്റർ പോവുക അല്ലെങ്കിൽ 30 കിലോമീറ്റർ പോയി വരും. കമ്പനി പറയുകയാണെങ്കിൽ നമ്മൾ 30-60 കിലോമീറ്റർ ഓടിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ ഓവർ കയറ്റങ്ങളൊക്കെ വരുമ്പോ അത് കിലോമീറ്റർ ഡൗൺ ആവും. അതേപോലെ കുറച്ച് നല്ല വെയിറ്റ് ഉള്ള രണ്ട് വ്യക്തികൾ ആ വണ്ടിയിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഈ 100 എന്നുള്ളത് ചിലപ്പോ ഒരു 65-70 ചൂടേക്ക് കിട്ടുള്ളൂ.
4: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ദോഷവശങ്ങൾ എന്ന് പറയുന്നത്.
5: ദോഷവശങ്ങളുണ്ട്. പിന്നെ നിലവിൽ കുറച്ച് വണ്ടിയിലൊക്കെ കത്തുന്ന ഇഷ്യൂ ഒക്കെ നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ ഏറെക്കുറെ കുറഞ്ഞിരിക്കുന്നു.
4: അതെ അതെ, തീർച്ചയായിട്ടും.
5: ഞാൻ ഈ സോഷ്യൽ മീഡിയ കുറെ കണ്ട, അതിപ്പോ വണ്ടികളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അത് മറ്റുള്ള ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോ അങ്ങനെയുള്ളൊരു പ്രയാസങ്ങളുണ്ട്, അതൊക്കെ നമ്മളൊന്ന് പരിഗണിച്ചാൽ നന്നായിട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെ വീട്ടിലൊരു സ്പെയർ ബൈക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ
4: കഴിയത്തുള്ളൂ. ഇലക്ട്രിക് വെഹിക്കിൾസിന്
5: ഇലക്ട്രിക് വെഹിക്കിളിന് ഒരു 5 മാർക്ക് കൊടുക്കാം.
4: 5 മാർക്ക്.
5: അതെന്നുവെച്ചാൽ നമ്മള് പിന്നെ ഹീര, നമ്മുടെ മറ്റേ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു എമർജൻസിക്കാണ് നമ്മൾ ഈ വണ്ടികൾ ഉപയോഗിക്കുന്നത്.
4: അതെ അതെ.
5: ഒരു പക്ഷേ കുറച്ച് കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളുടെ മറ്റേ വണ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് എണ്ണ എടുത്തിട്ട് വീട്ടിൽ കയറി എത്താം. ചിലപ്പോ ആളും പരിസരം ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ചിലപ്പോ ആ 100 നിൽക്കില്ല, ചിലപ്പോ 500 രൂപ കൊടുക്കേണ്ടത് ഹോട്ടലിൽ. അതൊക്കെ നോക്കുമ്പോ നമ്മുടേതായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങള്, ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് ചാർജ് ഇൻക്ലൂഡ് ആകുന്ന സിസ്റ്റം കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മൂവ്മെന്റ് കൂടുതലാവും.
4: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലേ?
5: ആ രീതിയിൽ. എന്താ, നമ്മള് വണ്ടി റണ്ണിങ്ങിൽ തന്നെ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ വണ്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ബാറ്ററി ചാർജ് ഉള്ള ഒരു സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. ആ സിസ്റ്റം ഇലക്ട്രിക്കൽ വെഹിക്കിളും വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആവും.
4: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും
5: നമ്മൾ പേടിക്കാതെ എവിടെ വേണമെങ്കിലും പോകാൻ തരത്തില്.
4: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തൊരു സാധനം എടുക്കുമ്പോഴും അതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ
5: നമ്മളിപ്പോ ഹീറ ഒരു 100 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് ഒരു 40 കിലോമീറ്റർ ചാർജ് ഇൻക്ലൂഡ് ആവുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോ പോയ ആ നിശ്ചയത്തിൽ തന്നെ നമുക്ക് വീടെത്താൻ കഴിയും.
4: ഓ മനസ്സിലായി മനസ്സിലായി.
5: ഇപ്പൊ ഹീറോന്റെ വീട്ടിലേക്ക് ഒരു 50 കിലോമീറ്റർ ആണെങ്കിൽ 50 കിലോമീറ്റർ എടുത്ത് ഹീറോ എടുത്ത് അവിടെ നിന്ന് 10 കിലോമീറ്റർ ആണെങ്കിൽ പോകാൻ പറഞ്ഞ ഹീറോ പറയും, അയ്യോ പോകാൻ പറ്റത്തില്ല, എനിക്ക് മടങ്ങി പോകണം പറയണം. അപ്പൊ ഒരാൾക്ക് ഒരു സഹായങ്ങൾ ചോദിച്ചാൽ നമ്മളെ കൊണ്ട് നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യം വരാണ്.
4: മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ആൾക്കാർ നല്ലത് തന്നെ ചൂസ് ചെയ്യാം.
5: എനിക്ക് ഇലക്ട്രിക്കൽ വണ്ടിയോട് എനിക്ക് വിരോധമൊന്നും ഇല്ല, പക്ഷെ നമ്മളുടെ വീട്ടിൽ ഒരു സ്വയർ വണ്ടി ആയിട്ട് കണക്കാക്കാം.
4: ഓക്കെ ശരി, ഓക്കെ ഏട്ടാ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ടോ. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പ്ലസ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുണവും ദോഷവും എന്തായാലും ഇലക്ട്രിക് വെഹിക്കിൾസിന് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടെ ഒരു ദോഷവശങ്ങളാണ് ചേട്ടൻ കുറച്ചും കൂടെ സംസാരിച്ചത്. ആൻഡ് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഞാൻ സുചിത്ര.
4: സുചിത്ര ചേച്ചി, എന്താ ഇത്ര സങ്കടം സംസാരത്തിലൊക്കെ? ഓ, അപ്പൊ വിഷമത്തിലാണ്, കിട്ടാത്തതിന്റെ വിഷമാണ്.
6: ഞാന് വല്ലപ്പോഴും വിളിക്കുന്ന ഒരാളാണ്. ഹീരോയുടെ ഫസ്റ്റ്
4: ആണോ? ആ, എനിക്ക് ശരിയാണ്, നമ്മൾ സംസാരിച്ചിട്ടില്ല. ശരിയാ,
6: ഹീരോയുടെ ഫസ്റ്റ് ടൈം ആണ്. ഞാന് ഓണത്തിന് കൊറേ ട്രൈ ചെയ്തു. ഓണം, വിഷു, ന്യൂ ഇയർ ഇതൊക്കെയാണ് എന്റെ
4: ഇത്.
6: നല്ല ടോപ്പിക് കേൾക്കുമ്പോ.
4: ഓക്കെ, അപ്പൊ സുചിത്ര ചേച്ചി പറയൂ, സുചിത്ര ചേച്ചിയുടെ വീട്ടിലുണ്ടോ?
6: പിന്നല്ലാതെ ഇ വി ഉണ്ട്, ഓല S1 Pro.
4: ഓക്കെ, അപ്പൊ പറയൂ, എങ്ങനെയാണ് എക്സ്പീരിയൻസ്?
6: അടിപൊളിയാണ്. ഞാന് ഞങ്ങൾ ഇതുപോലെ വണ്ടി എടുക്കുന്ന തീരുമാനിക്കാറ് ഞാൻ ഒരു 2 ഇയർ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഏട്ടൻ പെട്ടെന്ന് പോയി വണ്ടിയൊക്കെ നോക്കി സെറ്റാക്കി.
4: ശരി,
6: അങ്ങനെ എന്നോട് എനിക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പോകുമ്പോ എന്നോട് പറഞ്ഞു ഇത് ബുക്ക് ചെയ്യുന്നുണ്ട്,
4: ശരി,
6: കളറ് വേണ്ടെന്ന് ചോദിച്ച് അങ്ങനെ എടുത്തു. ഞാൻ ഇപ്പൊ എടുത്തിട്ട് 3.5 വർഷമായി.
4: ഓക്കെ,
6: എനിക്ക് അധികം യൂസ് ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഓക്കെ ആയിരുന്നു, ഇതുവരെ ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ടില്ല, സർവീസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ എനിക്ക് ഓക്കെ ആണ്.
4: ഓക്കെ, എത്ര നാളായി?
6: പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് 3.5 വർഷമായി.
4: 3.5 വർഷമായി അല്ലേ?
6: മൂന്നര വർഷമായി. അപ്പൊ എനിക്ക് പക്ഷെ ഓട്ടം കുറവാണ്,
4: മനസ്സിലായി.
6: പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നോക്കാം, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ ഉണ്ടാവും ഏത് വണ്ടിയും. അപ്പൊ നമ്മള് പെട്രോൾ ആണെങ്കിലും ഇതാണെങ്കിലും എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ ഉണ്ടാവും നമ്മുടെ വണ്ടി കറക്റ്റായി നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് 6 മാസം കഴിഞ്ഞപ്പോ ഏട്ടൻ ഓട്ടോ ആണേ, അപ്പൊ ഏട്ടനും മോണ്ട്രയുടെ ഇ വി എടുത്തു.
4: ഓക്കെ, ഇലക്ട്രിക് ഓട്ടോ അല്ലേ?
6: ഇലക്ട്രിക്.
4: ഓക്കെ,
6: അതും എടുത്തു, അതും സെറ്റാണ്, അടിപൊളി. അതിപ്പോ എടുത്തിട്ട് 3 വർഷം ആവാൻ പോകുന്നു.
4: ഓക്കെ,
6: ഒരാഴ്ച കൂടെ കഴിഞ്ഞ് അതും 3 വർഷം. ഞാൻ എന്റെ അടുത്ത് 6 മാസം കഴിഞ്ഞപ്പോ ഏട്ടൻ അതിലോട്ട് പോയി. പക്ഷെ എടുക്കുമ്പോ ഇതുപോലെ എല്ലാവരും പറഞ്ഞു, ഓ ഇലക്ട്രിക്കല് ഭയങ്കര റിസ്ക് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏട്ടൻ എന്തായാലും വന്നാ വരട്ടെ, പോയ പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എടുത്താണ്.
4: ശരി,
6: നമുക്ക് സെറ്റായിരുന്നു, ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണോ അതുപോലെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് പെട്രോൾ അറിയുന്നതിനേക്കാൾ ഇതായിട്ട് നമുക്ക് ഇതിൽ ചാർജ് എത്രയുണ്ടെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും.
4: ഓക്കെ,
6: നമ്മൾ എത്ര ദൂരം പോണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂരത്തിലുള്ളത് ഉണ്ടോന്നുള്ളത് നമുക്ക്, ചാർജ് ഉണ്ടോന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും.
4: ഓക്കെ,
6: ചാർജിങ് സ്റ്റേഷൻ കുറവാണെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് പോവാൻ പറ്റും.
4: മനസ്സിലായി.
6: ഇപ്പോ മെയിൻ ആയിട്ട് പെട്രോൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല നിന്നാ പോലും.
4: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചാർജിങ് സ്റ്റേഷൻ എവിടെ നമുക്ക് ആപ്പിൽ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെ പറ്റില്ലേ?
6: കണ്ടുപിടിക്കാം പറ്റും.
4: ഓക്കെ,
6: ആപ്പിൽ അറിയാൻ പറ്റും നമുക്ക് ചാർജ് ഉണ്ടോ, ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ആപ്പിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ അറിയാൻ പറ്റും.
4: ശരി, ഓക്കെ.
6: പിന്നെ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല.
4: പക്ഷെ
6: എല്ലാവിടെയും കിട്ടുന്നില്ല, പക്ഷെ ചില ഏരിയകളിൽ പോയാൽ കിട്ടും. പിന്നെ സ്കൂട്ടർ എന്റെ ഓലയൊക്കെ പ്രശ്നമില്ല, അത് വീട്ടിലാണെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും, എവിടെയെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല.
4: ശരി, അപ്പൊ സുചിത്ര ചേച്ചി എത്ര മാർക്ക് കൊടുക്കും ഇലക്ട്രിക് വെഹിക്കിളിന്? 10-ൽ എത്ര മാർക്ക് കൊടുക്കും? അപ്പോ
6: 10-ൽ ഞാന് 9.75 കൊടുക്കും. പിന്നെ 1% വരുന്നുണ്ടെന്നോ, നമുക്ക് സർവീസ് ചെയ്തിട്ട് ചിലവർക്കില്ലേ ഈ സർവീസിന് പോകുമ്പോ ഇത്തിരി ഡിലേ ആവുന്നുണ്ട് എന്നൊരു പ്രശ്നം കേട്ടു. ഇതുവരെ പോകാത്തോണ്ടാണ്, കാരണം ഞാൻ ഇതുപോലെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു കുട്ടി എടുത്തിട്ടുണ്ട്.
4: ശരി,
6: അപ്പൊ അവൻ നല്ല ഓട്ടോ ആണ്, ഹെവിയാണ് അവന്റെ ഓട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാ, അവന് ഇപ്പോ ബാറ്ററി മാറ്റാൻ കൊടുത്തിരിക്കുകയാണ്, ബാറ്ററി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളും സർവീസിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്, ഡിലേ വരുന്നുണ്ട് അതിന്റെ പാർട്സ് ഒക്കെ വരാനും.
4: ശരി,
6: താങ്ക്
4: യു ചേച്ചി. അപ്പോ ചേച്ചി സെറ്റ് ആണെന്നാണ് പറയുന്നത്, അപ്പൊ എന്തായാലും ഇതുപോലെ എല്ലാരും സെറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു ട്ടോ ചേച്ചി. ശരി, അപ്പൊ സുചിത്ര ചേച്ചിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ചേച്ചി വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യം പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് നമ്മളുടെ യൂസിനനുസരിച്ചാണ് അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു ലോങ് ലൈഫ് വരുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഡിലേ സംഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കളറും കൂടെ നമുക്ക് എടുക്കാം. ഹലോ, ഇതാരാണ്?
7: ഹലോ,
4: ഹലോ, ഇതാരാണ്? പേര് പറയൂ, ഇത് ആരാണ്?
7: ചന്ദ്രനാളുള്ള ഷൺമോന.
4: ഓക്കെ, ഷൺമോൻ ചേട്ടാ സുഖാണോ?
7: ആ സുഖമാണ്. ഇങ്ങനെ തമിഴ് അറിഞ്ഞവർ കൂടി ഇത്ര നീറ്റായിട്ട് സംസാരിക്കില്ല.
4: ആണോ? താങ്ക് യു ട്ടോ,
7: 100% മാർക്ക്.
4: ശരി, ഷൺമോൻ ചേട്ടന്റെ വീട്ടിൽ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടോ? ഇലക്ട്രിക് കറണ്ടിൽ ഓടുന്ന വണ്ടി ഉണ്ടോ?
7: എന്ത് വണ്ടി?
4: കറണ്ടിലുള്ള വണ്ടി, ഇലക്ട്രിക് വെഹിക്കിള്?
7: ഇല്ലല്ല,
4: സാധാരണ വണ്ടിയാണോ?
7: സാധാരണ ഒരു ബൈക്ക്, ഒരു സ്കൂട്ടർ, ഒരു കാറ്, കമ്പനി, പിന്നെ ഷൺമുഖട്ടണു.
4: അടിപൊളി. ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറണം എന്നുണ്ടോ? കറണ്ടിന്റെ വണ്ടിയിലേക്ക് മാറാൻ ചിന്തിക്കണ്ടോ?
7: ഇല്ല, നമ്മളിനി എവിടെയും വയസ്സായ കാലത്തുള്ള വണ്ടി കണ്ടി കഴിച്ച് നമ്മൾ എന്തെങ്കിലും ആകണ്ട.
4: അതെന്താ?
7: ആക്സിഡന്റ് ആണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതമായിട്ട് വേറെ കുട്ടികളായിട്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോണം.
4: ഓക്കെ, എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് ഭയങ്കര നല്ലതല്ലേ? അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കാലോ. ഈ സ്കൂട്ടറൊക്കെ ഇടയ്ക്ക്
7: ഫോണൊക്കെ കിട്ടണ്ടേ? ഒരേ 2 വരി പാട്ട്.
4: ശരി, പാടിക്കോ.
7: 2 വരി.

0: കൊലയാകും ആശയിരുന്നാൽ നീന്തി വാ. ശരിയാ?
1: സൂപ്പർ. ശരി, അപ്പൊ
0: സന്തോഷായി. ശരിയാ? ശരിയല്ലേ?
1: ഏ, ശരിയോ?
0: ആ, ശരിതാ. പിന്നെ എന്തോ കന്യാകുമാരി നമ്മളിപ്പോ പാത്തയാ ഫോണില് പോരു.
1: എന്താ മനസ്സിലായില്ല?
0: കന്യാകുമാരി ഇരിക്കുകയല്ലോ, കന്യാകുമാരി സ്ഥലം.
1: ആമാ,
0: അവിടുത്തെ തമിഴ് കണ്ട?
1: അവിടുത്തെ തമിഴ്
0: എന്നല്ലേ എപ്പ വന്നില്ലേ.
1: ആ, ഓക്കെ ഓക്കെ. എന്റെ തമിഴ് അങ്ങനെയല്ല.
0: അതേപോലെ ഇപ്പോ മദ്രാസ് തമിഴ് വന്ന് എപ്പി പേസോ തരുമാ ഇന്നപ്പാ ഇന്നാ
1: നെഞ്ചിക്കനെ.
0: മധുര തമിഴ വന്നിട്ട് അന്നാച്ചി എപ്പ വന്നീക.
1: പല പല സ്ഥലത്തും പല പല
0: രീതിയിലാണല്ലേ.
1: ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മിക്സ് ആണ് ഞാൻ.
0: പ്രോഗ്രാം സൂപ്പർ.
1: താങ്ക് യു
0: ആര് വിചാരിച്ചാലും തമിഴ് റേഡിയോ നിലയം തന്നെ വിചാരിക്കും. 7 മണിയിൽ 8 മണി വരെ
1: ആണോ? താങ്ക് യു.
0: അതിൽ എനിക്കൊരു കാര്യങ്ങളൊന്നും പറയാനുണ്ട്. കുറച്ച് പഴയ പാട്ടൊക്കെ ഒന്ന് വയ്ക്കുക.
1: ഓക്കെ.
0: എം സൗന്ദർരാജൻ, സുശീല, പി ബി ശ്രീനിവാസൻ ഇവരുടെ പാട്ടൊക്കെ.
1: ശരി ശരി, ഉറപ്പായിട്ടും ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, ബൈ. അപ്പോ ഷൺമുഖം ചേട്ടനാണ് വിളിച്ചത്. പുള്ളി വേറൊരു സോണിൽ നിന്നിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് വേൾഡ് ഇവി ഡേ ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ യൂസിനെ പറ്റിയും അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു. എന്തായാലും സമയം കുറച്ച് അധികമായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി കോൾസ് ഒന്നും എടുക്കുന്നുണ്ടാവില്ല. നമുക്കിനി മെസ്സേജസിലോട്ട് പോകണം. കുറെ പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ഞാൻ ഈ അടുത്ത പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. തല്ലുമാല എന്ന സിനിമയിലെ ഓൾ ദ മെലഡി അല്ലേ, അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹ്ലി FM 90.4. ദിസ് ഇസ് ആർ ജി ഹീറോ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചാടിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? നമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, അങ്ങനെ സമയം ദേ 9 കഴിഞ്ഞ് 8 ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സോ നമ്മുടെ മെസ്സേജസ് അയച്ച ആൾക്കാരുടെ മെസ്സേജസ് നമുക്ക് വായിക്കാം. കളങ്കമില്ലാത്ത മനസ്സുള്ളവർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയും. വിടർന്ന പൂക്കൾക്കൊപ്പമാണ് ചിരിക്കുന്ന മുഖത്തിന്റെ സ്ഥാനം. അതിന് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. അപ്പൊ അഷ്റഫേടനും നല്ലൊരു ദിവസമാവട്ടെ ഇന്നത്തെ കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം, നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം, നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം. ജീവിതം ഒന്നേ ുള്ളൂ, അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ളതാണ്. ശുഭദിനം നേരുന്നു. സുലൈ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുലൈഡൻ എപ്പോഴും ഇങ്ങനത്തെ നല്ല എന്താ പറയുക മോട്ടിവേറ്റിംഗ് സാധനങ്ങളൊക്കെയാണ് നമുക്ക് അയക്കുക. അപ്പൊ സുലൈഡനും നല്ലൊരു ദിവസമാവട്ടെ. ആൻഡ് അടുത്ത മെസ്സേജ്, എനിക്ക് ഫോട്ടോസൊക്കെ കുറെ പേര് അയച്ചിട്ടുണ്ട്. ഫോട്ടോസ് ഒന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക ജിഫൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാക്സിമം ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ നോക്കണം കേട്ടോ. ഓക്കെ, ഹലോ അഹല്യ, ഗുഡ് മോർണിംഗ് ഹീര. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അനിയത്തി മഞ്ജുഷയ്ക്കും ഭർത്താവ് രാമചന്ദ്രനും പിന്നെ വിനീഷ് ആൻഡ് പ്രശാന്തി എന്നിവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്ന കേട്ടു കേട്ടു കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വിഷയത്തിൽ വാഹനമില്ലാത്തതുകൊണ്ട് കാര്യമായ അഭിപ്രായം പറയാൻ കഴിയില്ല. എങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ ഓക്കെ ആണ് എന്ന് തോന്നുന്നു. സൗമ്യ ചെറുപ്പുളശ്ശേരി. താങ്ക് യു ചേച്ചി. അപ്പോൾ സൗമ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ വണ്ടി ഇല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. അതാ ചോക്കെ, നമുക്ക് ഇനി ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിളിലേക്കൊക്കെ മാറാം കേട്ടോ. എൻ്റെ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ FM ഹീര. ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹിയാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്നലെ എന്റെ കസിൻ മഹിമയുടെ വിവാഹ വാർഷികം ദിനമായിരുന്നു. മഹിമയ്ക്കും ഭർത്താവ് വിഷ്ണുവിനും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും നമ്മൾ ഹാപ്പി വെഡിംഗ് ആനിവേഴ്സറി പറയുന്നു. ഓക്കെ, എന്റെ അടുത്ത മെസ്സേജ് ആരാണ്? ശുഭദിനം എന്ന് മാത്രമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത മോഹൻദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമസ്കാരം ഹീര, നല്ല വിഷയം. ഏതൊന്നിലും നെഗറ്റീവ് ഉണ്ടാകും, പോസിറ്റീവ് ഉണ്ടാകും. ഭാവിയിൽ ഇതൊക്കെ തന്നെയാകും വരുന്നത്. വരുമ്പോൾ ഏതൊന്നിനും അഭിപ്രായം കൂടുതലുണ്ടാകും, ഒരു പേടി കാരണമാകും. പ്രകൃതിയെ സംരക്ഷിക്കണം. ഹീരയ്ക്കിരിക്കട്ടെ ഇന്നത്തെ വിഷസ്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് കുറച്ച് അറിവ് കിട്ടി. സന്തോഷം, സ്നേഹം, ശാന്തി, കൃഷ്ണ. താങ്ക് യു ചേച്ചി. എനിക്കും അതെ, ഇന്ന് വണ്ടി അതായത് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്തത്. വാങ്ങിക്കാനായിട്ട് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പൊതുവെ മനസ്സിലാക്കിയത്, ഇപ്പം ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി ഞാനും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അത്രയും പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് സൈഡ് എന്താണെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് തന്നെയാണ് അല്ലേ. ഇപ്പം നമുക്ക് വീട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ പെട്രോളിൻ്റെ പൈസ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിറ്റ് ഇസ് എ വെരി ഗുഡ് ചോയ്സ് എന്ന് നമുക്ക് പറയണം. അതേപോലെ തന്നെ കുറച്ച് മെയിൻ്റനൻസ് കുറവാണ് കമ്പയറിംഗ് ടു ദി അതർ വെഹിക്കിൾസ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് കുറച്ചും കൂടെ മെയിൻ്റനൻസ് കുറവാണ്. കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലോങ് റണ്ണ് തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരിക്കും, കുറച്ച് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ. പിന്നെ കുറച്ച് റിന്യൂവബിൾ എനർജി ആണല്ലോ നമ്മളിപ്പോൾ ചാർജിങ് അല്ലെങ്കിൽ ഇപ്പോൾ സോളാർ ഒക്കെ നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കൂടുമോ അങ്ങനെയുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു സിറ്റി ഡ്രൈവിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമുക്കൊന്ന് കടയിൽ പോകണം അല്ലെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മുടെ ഓഫീസൊക്കെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുറച്ച് നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ മെസ്സേജസൊക്കെ അയക്കാം, വിഷസൊക്കെ അയക്കാം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പം എന്തായാലും അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി മെസ്സേജസൊക്കെ വായിക്കാം. ഇന്ന് വേൾഡ് ഇവി ഡേ ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു മാറ്റത്തിലേക്ക് അല്ലേ. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മറ്റേ കമ്പനിയുമായിട്ട് എനിക്ക് യാതൊരു കരാറുമില്ല. നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ഇരുന്ന് ഹീര എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. നമ്മളൊരു ഷിഫ്റ്റിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറാന്ന് പറയുന്നത്. സോ ആ ഷിഫ്റ്റിനാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക 100-ൽ 100 മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും കുറെ പേര് അഞ്ചു മാർക്ക് കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു, 9.5 കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു, 10.10 കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോ അത് അവരുടെ കംഫർട്ടിനനുസരിച്ചാണ് അവർ പറയുന്നത് അല്ലെ. അവരുടെ അവരെടുത്ത വാഹനം അവരുടെ യൂസിന് ആപ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഓപ്ഷൻ എടുക്കുന്നതാണ്. പ്രീമിയം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ നല്ല ചാർജിംഗ് സ്റ്റേഷൻസ്, ഐ മീൻ ചാർജിംഗ് പോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല ഡിസിഷൻ ആയിട്ട് തന്നെയാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബാക്കി മെസ്സേജസ് ഒക്കെ വായിക്കാനുണ്ട് നിങ്ങളുടെ കൂടെ. അഹല്യ FM 90.4 ൽ ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 16 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. അടുത്ത മെസ്സേജ് വായിക്കണ്ടേ നമുക്ക് വാട്സപ്പിലുള്ള? ആഹാ, ഒരു ഫോട്ടോ ഒക്കെ ആണ് അയച്ചിട്ടുള്ളത് അജിത ചേച്ചി. അതായത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ച് അന്നത്തെ ആ തക്കൂല് വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആൻഡ് മോളെ 4 വർഷം കഴിഞ്ഞു ഈ വണ്ടി വീട്ടിലെത്തിയിട്ട്. സുചിത്ര പറഞ്ഞത് ശരിയാണ്, സർവീസ് സ്റ്റേഷൻസ് ആൻഡ് ടെക്നീഷ്യൻസ് അവൈലബിലിറ്റി കാലക്രമത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ എല്ലാ കാര്യത്തിലും. പിന്നല്ല, അതായത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പം നമ്മൾ കൂടുതൽ ആൾക്കാർ ഒരു പർട്ടിക്കുലർ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ ഡിമാൻഡ് കൂടും, അതിനനുസരിച്ച് അവൈലബിലിറ്റിയും കൂടും എന്നുള്ള സാധനമാണ്. അപ്പം അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു അജിത ചേച്ചി, നല്ലൊരു ദിവസമാവട്ടെ. ഗുഡ് മോർണിംഗ് ഹീര, സുഖമാണോ? എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ പഴയ പാട്ടുകൾ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഗുരുവായൂരപ്പൻ ചേട്ടനാണ്. ഓക്കെ ചേട്ടാ, തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് അടുത്ത മെസ്സേജ്, ഹായ് ഹീര, ഹാപ്പി വേൾഡ് ഇ വി ഡേ. ഐ ലവ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഞാനൊരു വർഷമായി നിക്സോൺ ഇ വി യൂസ് ചെയ്യുന്നു. ഡേ ടൈം സോളാറിൽ യൂസ് ചെയ്യുന്നു. ഞാൻ എക്കോണമി സിറ്റി ഗിയറിലാണ് അധികവും ഓടിക്കല്. 3 ഹൈ സ്പീഡ് ചാർജിന് ശേഷം 1 സ്ലോ സ്പീഡ് ചെയ്യണം. ടാറ്റയുടെ ഇറ ആപ്പ് ഉപയോഗിച്ച് ചാർജ് സ്റ്റേഷൻ കണ്ടുപിടിക്കാം. കേശവദാസ്, കൊല്ലങ്കോട്. ഇന്നത്തെ ഡെഡിക്കേഷൻ ഗിരീഷ്, മുണ്ടൂർ, മക്കലയ, ശ്രീനേഷ്, ശ്രീജ, ടൈംസ് ഓഫ് ഇന്ത്യ, എറണാകുളം എന്നിവർക്കും ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേശവദാസ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അത് സോളാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ചാർജിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. താങ്ക് യു ചേട്ടാ. അപ്പോൾ കേശവദാസ് ചേട്ടന് നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഇലക്ട്രിക് വാഹനങ്ങളോട് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ഘടകമായതിനാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വാഹനം നമ്മുടെ അടുത്തുകൂടെ പോകുവാണെങ്കിൽ പെട്ടെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതൊരു ന്യൂനത ആയിട്ട് തോന്നി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ. ബൈശാന്തി, സുമേഷ്, എലപ്പുള്ളി എന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് വാട്സപ്പിൽ മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റിയായിരുന്നു. ഇന്ന് വേൾഡ് ഇ വി ഡേ ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിനെ പറ്റിയും അതിന്റെ യൂസിനെ പറ്റിയും, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് രണ്ടും നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചാർജ് ചെയ്യാൻ കുറച്ച് സമയം വേണം, പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് അതിന് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല, പിന്നെ ബാറ്ററിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ബാറ്ററി റീപ്ലേസ്മെന്റ് കുറച്ച് ഇതാണ്, പിന്നെ ഇപ്പോഴത്തെ ഒരു കേസിൽ സർവീസിന് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല, പിന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് അത്ര ഭംഗിയായിട്ട് നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പൈസ കൂടുതലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ 1,60,000 ഒക്കെ നമ്മളൊരു വണ്ടിക്ക് വേണ്ടി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സാധാരണ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റേറ്റ് തന്നെയാണ്. ഞാനില്ല എന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും അത് ഉപയോഗിക്കുകയും അതിൻ്റെ ഡിമാൻഡ് കൂടിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൈസിലും കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരും. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സ്കീമുകളൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് പേരിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എത്താനും നമുക്ക് അത്രയും പൊല്യൂഷൻ കുറയ്ക്കാനും പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു കമ്പനിയും ഒരു കരാറും തന്നിട്ടില്ല ഇലക്ട്രിക് വെഹിക്കിളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് നമ്മളുടെ പ്രകൃതിക്ക് അത് തീർച്ചയായിട്ടും ഒരു നല്ല ചേഞ്ച് ആണ്, ഒരു നല്ല ഷിഫ്റ്റ് ആണ്. നോയ്സ് പൊല്യൂഷൻ കുറവാണ്. ഈ പറഞ്ഞ പോലെ വേറെ ബാക്കി ഇപ്പം നമ്മൾ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് വരുന്ന പുക, നമ്മൾ പുക പരിശോധനയൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒരു ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയോ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ള ഒരു ഒറ്റ ഒറ്റ കാര്യത്തിനെയാണ് ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് മാറണം, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നാളധികം ഉപയോഗിച്ചു ഇനി ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര്, ഇവർക്കൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു അസെറ്റ് ആവണം അല്ലെങ്കിൽ ആക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം പേഴ്സണലി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് പേര് എന്നെ വിളിച്ചു. എനിക്കറിയാം കുറെ കോളുകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, മെസ്സേജസ് ഒക്കെ മാക്സിമം ഞാൻ വായിച്ചിട്ടുണ്ട്, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്, എല്ലാവരും വിളിച്ചു സംസാരിച്ചു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു. ഒരു മെസ്സേജും കൂടെ എനിക്ക് വന്നു കിടക്കുന്നുണ്ട്. ഹായ് അഹല്യ എഫ് എം ഹീര, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹീര തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെ എവിടെ നിന്നാണ് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിച്ചത്? നന്നായിട്ടുണ്ട്. ഇവിക്ക് ബാറ്ററി റേറ്റ് വളരെ കൂടുതലാണ്, അത് കുറച്ചാൽ നന്നായിരിക്കും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബാലൻ അനശ്വര അമ്പഴക്കാടൻ ആശംസകൾ നേരുന്നു. ചന്ദ്രൻ എരിമയൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ചന്ദ്രൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ബാറ്ററി റേറ്റ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നമുക്കൊരു ഷിഫ്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോങ് ടേമിലേക്കുള്ള നമ്മുടെ ഒരു അസെറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഓക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ മെറിച്ചും ഡിമെറിച്ചും എല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി തൽക്കാലത്തേക്ക് എനിക്കൊരു ബൈ ബൈ പറയാനുള്ള സമയമാണ്, അടുത്ത പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത്. ആർജി ഹീരയാണ് ഫ്രം അഹല്യ എഫ് എം 90.4. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. സെല്ലുലോയിഡ്.
2: ഡിയർ ലിസണേഴ്സ്, ജസ്റ്റ് ഇമാജിൻ, ഒരു നഗരം മുഴുവൻ കുറ്റകൃത്യങ്ങളും അനീതിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയം. അവിടെ നിയമത്തെ സംരക്ഷിക്കാൻ നെട്ടോടം മൂടുന്ന പോലീസും സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് നഗരത്തേക്കാക്കുന്ന ബാറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോയും ഉണ്ട്. എന്നാൽ പണമോ അധികാരമോ പദവിയോ ഒന്നും ആഗ്രഹിക്കാത്ത, വെറുതെ ലോകം കത്തിയിരിയുന്നത് കണ്ട് ആസ്വദിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു ഭ്രാന്തൻ ആ ഒരു നഗരത്തിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയിരിക്കും? തന്റെ മുഖത്തെ വികൃതമായ മുറിവുകൾ കാട്ടി വൈ സോ സീരിയസ് എന്ന് ചോദിച്ച് മനുഷ്യന്റെ ഉള്ളിലെ നന്മയെയും നീതിബോധത്തെയും പരീക്ഷിക്കുന്ന ജോക്കർ എന്ന ക്രിമിനൽ മാസ്റ്റർ മൈൻഡ്. ബാറ്റ്മാനിന്റെ നീതിയും ജോക്കറിന്റെ ക്രൂരമായ അരാജകത്വവും തമ്മിലുള്ള ആ ഇതിഹാസ പോരാട്ടത്തിന്റെ കഥയാണ് ദി ഡാർക്ക് നൈറ്റ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സെല്ലുലോയിഡ്. ഗുഡ് ആൻഡ് ഇറ്റ്സ് മീ ആർഷേ ആയ്യ. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സൂപ്പർ ഹീറോ സിനിമയെ കുറിച്ചല്ല, സൂപ്പർ ഹീറോ സിനിമകളുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത, ഹിറ്റ്ലെഡ്ജറും ക്രിസ്റ്റൻ ബെയ്ലും തകർത്തഭിനയിച്ച ദി ഡാർക്ക് നൈറ്റ് എന്ന മാസ്റ്റർ പീസിനെ കുറിച്ചാണ് ഇന്ന് ഈ സിനിമയുടെ ആഴത്തിലുള്ള ആ ഒരു കഥ മാത്രമല്ല, പകരം ഹോളിവുഡിനെ ഞെട്ടിച്ച അവിശ്വസനീയമായ ഒട്ടനവധി അണിയറ രഹസ്യങ്ങളും നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ബിഹൈൻഡ് ദ സീൻസ് ഫാക്ട്സ് കേൾക്കുമ്പോൾ തന്നെ ഗോതം സിറ്റിയിലെ ആ ഇരുണ്ട തെരുവുകളിലേക്ക് ഓടിയെത്താനായിട്ട് നമുക്ക് തോന്നും അല്ലെ. ഇനി നമ്മളെ ആ അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ട്രാക്കാണ് വരാൻ പോകുന്നത്. ആ ഒരു പാട്ടെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലുലോയിഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloidുമായി കൂടെ it's me, Arshi, ആയില്ല. അങ്ങനെ നമ്മൾ ദി ഡാർക്ക് നൈറ്റ് എന്ന സിനിമയുടെ ആ ഒരു കഥാപശ്ചാത്തലം കേട്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഈ സിനിമയുടെ മേക്കിങ്ങിന് പിന്നിലുള്ള ആരും അറിയാത്ത രസകരവും ഞെട്ടിക്കുന്നതുമായ കുറച്ച് ഫാക്ടുകളിലേക്ക് കൂടി പോയാലോ? യെസ്, അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാം? ഹീത്ത് ലെഡ്ജറിന്റെ പെർഫെക്ഷൻ. അതെ, ജോക്കർ എന്ന കഥാപാത്രത്തിന്റെ ആഴമിളക്കാൻ വേണ്ടി ഹീത്ത് ലെഡ്ജർ ഒരു ഹോട്ടൽ മുറിയിൽ ഏകദേശം 6 ആഴ്ചകളോളം ഒറ്റയ്ക്ക് അടച്ചിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കഥാപാത്രത്തിന്റെ ശരീരഭാഷ, ശബ്ദം, അഭ്രാന്തമായ ശരി, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വയം ഡെവലപ്പ് ചെയ്തതാണ്. സിനിമയിലെ ജോക്കറിന്റെ ഡയറി പോലും പുള്ളി സ്വയം എഴുതിയുണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് CGI ഉപയോഗിക്കാത്ത യഥാർത്ഥ ഒരു അട്ടിമറി ഈ ഒരു സിനിമയിലുണ്ട്. അതായത് ഉണ്ടല്ലോ, സിനിമയിൽ ബാറ്റ് ബോർഡ് ഉപയോഗിച്ച് ഒരു വലിയ 18-വീലർ ട്രക്ക് തലകീഴായി മറിയുന്ന ഒരു രംഗമുണ്ട്. ഭൂരിഭാഗം ഡയറക്ടർമാരും ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വഴി ചെയ്യുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഷിക്കാഗോ തെരുവിൽ യഥാർത്ഥ ട്രക്ക് ഡ്രൈവ് ചെയ്ത് മറിച്ചിടുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കി നോക്കൂല്ലേ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഫാക്റ്റാണ് കേട്ടോ, അതിലൊരു ഹോസ്പിറ്റൽ ബ്ലാസ്റ്റ് രംഗം വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. സിനിമ കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും, ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണണം കേട്ടോ. അപ്പോൾ ജോക്കർ ഹോസ്പിറ്റൽ ബോംബ് വെച്ച് തകർക്കുന്ന രംഗമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ തകർക്കാനായിട്ട് മാറ്റിവെച്ചൊരു പഴയ കെട്ടിടത്തിൽ ഒരൊറ്റ ടേക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനിടയിലാണെങ്കിൽ ഈ ഒരു ബോംബ് ഡിറ്റോണേറ്റർ ചെറുതായി പണി മുടക്കിയപ്പോൾ ഹീത്ത് ലെഡ്ജർ സ്ക്രിപ്റ്റിലില്ലാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് അഭിനയിച്ച് പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റൊരു ഫാക്റ്റ് കൂടിയുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കില്ല, പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ IMAX ക്യാമറകൾ, അതായത് ഹോളിവുഡ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാന ഫീച്ചർ ഫിലിമിന് വേണ്ടിയിട്ട് വലിപ്പമേറിയ IMAX ക്യാമറകൾ ഉപയോഗിച്ചത് ഈ സിനിമയിലാണ്. പ്രൊഡക്ഷൻ സമയത്ത് ഭാരമേറിയ ഒരു IMAX ക്യാമറ തകർന്നു പോവുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു രസകരമായ ഫാക്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് പോസ്റ്റ്ഹ്യൂമസ് ഓസ്കാർ. അതെ, അതായത് സിനിമ റിലീസിന് മുൻപ് തന്നെ ലോകത്തെ സങ്കടത്തിലാക്കി ഹീത്ത് ലെഡ്ജർ വിടവാങ്ങിയെങ്കിലും മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിനിമയിലെ ഓരോ ഫ്രെയിമിനും പിന്നിലുള്ള ആ ഒരു സമർപ്പണം നമ്മളെ ശരിക്കും എന്താണ് അത്ഭുതപ്പെടുത്തി പോകും അല്ലേ.

0: celluloid.
1: Yes, back again. നിങ്ങൾക്ക് ഇടുകൊണ്ടിരിക്കുന്ന സെല്ലോയിഡ് ആണ് വിത്ത് മീ ആർ ജെ ആയില്ല. ദി ഡാർക്ക് നൈറ്റ് കേവലം മാസ് വിഷ്വലുകൾ മാത്രമടങ്ങിയ ഒരു സിനിമയല്ലാട്ടോ അത്. കാരണം അതിനപ്പുറം മനുഷ്യന്റെ മനഃശാസ്ത്രവും നന്മയും തിന്മയും തമ്മിലുള്ള അതിർവരമ്പുകളുടെ ചർച്ച ചെയ്യാനുള്ള ആഴമുള്ള ഒരു ചിത്രം തന്നെയാണ്. കാരണമുണ്ട്, അതിൽ ഒന്നാമത്തൊരു കാര്യം പറയട്ടെ. ഹാർവി ഡെന്റിന്റെ ഒരു പതനമുണ്ട് ആ ഒരു സിനിമയിൽ. അതായത് വെളുത്ത കുതിര എന്ന നഗരം വിളിച്ച നീതിമാനായ ഹാർവി ഡെന്റ് എന്ന പ്രോസിക്യൂട്ടർ വ്യക്തിപരമായ നഷ്ടങ്ങൾ കാരണം ഒടുവിൽ ടു ഫേസ് എന്ന ക്രൂരനായ വില്ലനായിട്ട് മാറുന്നത് സിനിമയുടെ ഏറ്റവും വലിയൊരു ഇമോഷണൽ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫ്രീ ബോട്ട് ബോംബിന്റെ പരീക്ഷണം, അതായത് ദ ഫ്രീ എക്സ്പീരിമെന്റ് ഉണ്ടല്ലോ സിനിമയുടെ ക്ലൈമാക്സിന് തൊട്ട് മുൻപ്. രണ്ട് ബോട്ടുകളിൽ ഉള്ളവരോട് പരസ്പരം ബോംബ് വെച്ച് തകർക്കാനായിട്ട് ജോക്കർ ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഭയം കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തും മനുഷ്യർ ഉള്ളിലെ നന്മ കൈവിടാതിരിക്കുന്ന ആ ഒരു രംഗം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തത്വചിന്താപരമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. ആ ഒരു മെന്റാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ദി ഡാർക്ക് നൈറ്റ് എന്ന ടൈറ്റിൽ, അതെ, ഈ സിനിമയുടെ ഒടുവിൽ നഗരത്തിന്റെ പ്രതീക്ഷ കാക്കാനായിട്ട് ഹാർവി ഡെന്റിന്റെ തെറ്റുകൾ സ്വന്തം തലയിൽ ഏറ്റെടുത്ത് പോലീസിന്റെ കണ്ണിൽ കുറ്റവാളിയായി ബാറ്റ്മാൻ ഇരുട്ടിലേക്ക് മറിയുന്ന ഒരു രംഗം. ഹീ ഈസ് ദ ഹീറോ ഗോതം ഡിസേർവ് ബട്ട് നോട്ട് ദ വൺ ഇറ്റ് നീഡ്സ് റൈറ്റ് നൗ എന്ന ആ ഡയലോഗ് ഏതൊരു സിനിമാ പ്രേമിക്കും ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് വാക്കുകൾക്ക് അതീതമായൊരു ഭൗതികവും വൈകാരികവുമായ അനുഭവം തന്നെയാണ് ഈ ഒരു ചിത്രവും നൽകുന്നത്.

0: celluloid.
1: ഹലോ, ദി ഡാർക്ക് നൈറ്റ് എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇപ്പോഴും ആ സിനിമാറ്റിക് വിസ്മയവും അതുപോലെ തന്നെ ഈ ലെഡ്ജറിന്റെ പ്രകടനവും മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെല്ലലാവോട് അവസാനിപ്പിക്കേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളന്റെ അവിശ്വസനീയമായ സാങ്കേതിക മികവും അഭിനേതാക്കളുടെ ആ സമാനതകളില്ലാത്ത പ്രകടനവും നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞു അല്ലെ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യത്തിന് സമയമാണ്. അതെ, ദി ഡാർക്ക് നൈറ്റ് സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ ഒരു ഘടകം ഏതാണ്? ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കർ പെർഫോമൻസ് ആണോ, അതോ ക്ലൈമാക്സ് ആ മാസ് എന്താ പറയുക എൻഡിങ് ആണോ? എന്താണെങ്കിലും തീർച്ചയായിട്ടും അഹല്യ എഫ്എമ്മിന്റെ ഇൻസ്റ്റ ഐ ഡിയിലൂടെയും ഒപ്പം തന്നെ നിങ്ങൾക്ക് അഹല്യ എഫ് വാട്സപ്പ് നമ്പറിലും ആ ഒരു അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മാസ് മൂവി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സെല്ലലാവോട് അവസാനിപ്പിച്ച് എനിക്ക് പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സിനിമയും സിനിമയുടെ ഒത്തിരി വിശേഷങ്ങളും ഫാക്റ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതേപോലെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്കാണോ പോകുന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ ചില കൂട്ടമാളുകൾ പറയും, അല്ല, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ സ്കൂളിൽ തൊട്ട് പുറത്തൊരു കടയുണ്ട്, ആ കടയിലേക്ക് പോകും. അവിടെ നിന്ന് ചിലപ്പോൾ ഒരു വടാപ്പാവ്, അല്ലെങ്കിൽ ഒരു സമൂസ, ഒരു മൊട്ട പഫ്സ്, കയ്യിൽ കുറച്ച് ചിപ്സ്, പോക്കറ്റിൽ ഒരു ചോക്ലേറ്റ്, ഇതൊക്കെ ആയിട്ടായിരിക്കും പിന്നെ വീട്ടിലേക്ക് പോണെ. അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. ആക്ച്വലി കുട്ടികളുടെ റിപ്പോർട്ട് കാർഡിൽ ഇല്ലാത്ത, എല്ലാ ദിവസവും അവർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു റൂട്ടീനാണത്. പക്ഷെ ആ റൂട്ടീൻ ഒരൊറ്റ തീരുമാനത്തോടെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്ഥാനം. ഏതാണ് സംസ്ഥാനം എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരൊറ്റ തീരുമാനത്തോടെ നിർത്തിയിരിക്കുകയാണ് സംസ്ഥാനം. ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് നേരെ പുറത്ത് പോയിട്ട് സ്കൂളിന് പുറത്തുള്ള കുറെ കടകളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ബേക്കറി ഐറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് ഇനി പാടില്ല എന്ന് പറഞ്ഞേക്കാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു സ്കൂളിന് മുന്നിൽ നിൽക്കുമ്പോൾ ചേട്ടാ ഒരു സമൂസ എന്ന് വിളിക്കാൻ നോക്കിയാൽ ആ വിളിക്ക് ചിലപ്പോൾ മറുപടി കിട്ടണമെന്നില്ല. കാരണം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഈ അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കണ്ടാണ് മഹാരാഷ്ട്രയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്കൂളുകളിലും സ്കൂളിന്റെ പരിസരങ്ങളിലും ജങ്ക് ഫുഡിന് കർശനമായിട്ടുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾ ദിവസവും ഏറ്റവും എളുപ്പത്തിൽ കയ്യിൽ കിട്ടുന്നതാണ് അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ബാറ്റം ലഞ്ച് ബോക്സിൽ നിന്നല്ല സ്കൂൾ ഗേറ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് ഒരു പക്ഷേ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നിങ്ങളോടുകൂടി ഈ ഒരു കാര്യം പറയണേ. കാരണം ഇപ്പം നമ്മുടെ കുട്ടികളാണെങ്കിൽ കുട്ടികളിൽ ഇങ്ങനെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ ആദ്യം ആ ടെംപ്റ്റേഷൻ മാറ്റണം അല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലും ഒരു ദിവസം സ്കൂൾ ഗേറ്റിന് മുന്നിൽ സമോസയും ചിപ്സും ഒക്കെ കാണാതായാൽ ആദ്യം പ്രതിഷേധിക്കുന്നത് ചിലപ്പോൾ കുട്ടികളായിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ. ഇനി ചില പാരൻസ് പറയുന്ന കേൾക്കാം, കുട്ടികൾക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം, കുഴപ്പമില്ല, ഒരു പഫ്സ് അല്ലേ, അവർ വാങ്ങിച്ച് കഴിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള പാരൻസ് ഉണ്ട്. പക്ഷേ ശരിക്കും കുട്ടികളുടെ സന്തോഷം ഒരു സമോസയിലോ ചോക്ലേറ്റിലോ ആണോ? ഏ, അവരുടെ ആരോഗ്യത്തിലല്ലേ. അതിനാൽ കുട്ടികൾക്ക് എന്ത് കഴിക്കരുത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് കഴിക്കാൻ എളുപ്പത്തിൽ കിട്ടണം എന്നതുകൂടെ നമ്മൾ തീരുമാനിക്കണം. ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ വീട്ടിൽ നിന്നാണ്, പക്ഷേ അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. ശരി, ഇപ്പോൾ സ്കൂൾ ഗേറ്റിന് പുറത്തുള്ള കടകളിൽ മാത്രം ഈ വിലക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേറൊരു ട്വിസ്റ്റ് കൂടെ പറഞ്ഞുതരാം. ഇത് പറയുന്നത് കേരളത്തിലെ കാര്യമല്ല, അങ്ങ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രൻ സർക്കാർ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. സ്കൂളിന് മുന്നിൽ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളൊന്നും പാടില്ല. സ്കൂൾ കുട്ടികൾക്ക് നേരെ പോയിട്ട് വടാപ്പാവ്, സമൂസ അല്ലെങ്കിൽ അതേപോലെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ ബേക്കറി കടകളൊന്നും സ്കൂൾ പരിസരങ്ങളിൽ പാടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. എന്തായാലും നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം കലഡോസ്കോപ്പിൽ. സ്റ്റേ ട്യൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്കൂൾ ക്യാൻറ്റീൻസ് ഉണ്ടല്ലോ, മഹാരാഷ്ട്രയിലെ സ്കൂൾ ക്യാൻറ്റീൻസിനും ഇനിയിപ്പോൾ എന്തും വിറ്റാൽ മതി എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി മുതൽ ക്യാൻറ്റീൻ നടത്തുന്ന ആളുകൾക്ക് FDA ഫുഡ് സേഫ്റ്റി ലൈസൻസ് നിർബന്ധമായിരിക്കും. ലൈസൻസ് ഉള്ള വെണ്ടർമാർക്ക് മാത്രമാണ് സ്കൂളിനുള്ളിൽ ഭക്ഷണം വിൽക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ സ്വന്തം ക്യാൻറ്റീൻ നടത്തുന്ന സ്കൂളാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കും ഇനി FDAയുടെ ലൈസൻസ് ഉണ്ടാവണം. അതായത് കുട്ടികൾ എന്താണ് കഴിക്കുന്നത് എന്നത് ഇനി ഭാഗ്യത്തിൻ്റെ കാര്യമല്ല, സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാക്കാനാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത് പുസ്തകങ്ങൾ മാത്രമല്ല അല്ലേ, ദിവസവും അവരുടെ പ്ലേറ്റിലെത്തുന്ന ഭക്ഷണവും കൂടിയാണ്. അപ്പോൾ വളർന്നു വരുന്ന പ്രായമാണ്, ശരീരത്തിനും തലച്ചോറിനും വേണ്ടത് നിറയെ പോഷകങ്ങളും വിറ്റമിൻസും ആണെന്നറിയാം. കാരണം ഈ പ്രായത്തിൽ കഴിക്കുന്ന ഭക്ഷണമാണ് പലപ്പോഴും അവരുടെ ആരോഗ്യം, നാളെയുടെ ഒരു ജീവിതശൈലിയും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര സർക്കാർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കുട്ടികളിലെ ജങ്ക് ഫുഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂച്ചർ പ്ലാൻ അവർ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം കുട്ടികളെ ആരോഗ്യകരമായ ഭക്ഷണത്തിലേക്ക് നയിക്കണമെങ്കിൽ ഇത് കഴിക്കരുത് എന്ന് പറയുന്നതിലും വലിയ കാര്യം ഈ പറഞ്ഞ പോലെ എളുപ്പം കിട്ടുന്ന ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തുക എന്നുള്ളതായിരിക്കും. അടുത്ത തലമുറയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു സർക്കാർ എടുത്ത ഒരു നല്ല സ്റ്റാൻഡായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇനി നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ചർച്ചകൾ കൂടുതൽ സീരിയസ് ആയി തുടങ്ങേണ്ട സമയമായോ ഇല്ലയോ എന്നതൊക്കെ നമ്മൾ ആലോചിക്കണം. കാരണം കുട്ടികളുടെ ഭക്ഷണശീലം മാറിക്കഴിഞ്ഞാൽ ഒരു ജനറേഷൻ്റെ തന്നെ ആരോഗ്യം മാറാം അല്ലേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മഹാരാഷ്ട്രയിൽ അങ്ങനെ ജങ്ക് ഫുഡ്സിന് ചില പൂട്ടുകൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിലുള്ള ജങ്ക് ഫുഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില തീരുമാനങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട്, കടുത്ത തീരുമാനങ്ങൾ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ബേക്കറിയിൽ കയറി ചേട്ടാ ഒരു മുട്ടപ്പഫ്സും ഒരു ചായയും എന്ന് പറയുന്നത് വരെ എല്ലാം ഓക്കെയാണ്. പക്ഷെ ബില്ല് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ കഴിഞ്ഞ ആഴ്ച ഇതിലും കുറവായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ദിവസങ്ങൾ ഇനിയും ചിലപ്പോൾ കൂടിയേക്കാം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ പാട്ടിന് ശേഷം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോ പറഞ്ഞു വന്ന കാര്യം, ചായയും എഗ് പഫ്സും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, എന്നിട്ട് ബില്ലെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് കണ്ണു തള്ളിയിരിക്കുന്ന ആളുകളുണ്ടാവും. ബേക്കറി പലഹാരങ്ങളുടെ വില കൂട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഈ ബേക്കറി വ്യാപാരികൾ പറയുന്ന കാര്യം. കാരണം ഒന്നല്ല, പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 50 രൂപ കടന്നിരിക്കുകയാണ്. ഗ്യാസിന്റെ വില പിന്നെ നേരത്തെ തന്നെ തലവേദന ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി ബേക്കറിയിലെ സ്റ്റാർ മുട്ട വിലയും 8 രൂപ കടന്നത് നമ്മൾ അറിഞ്ഞു. അതുകൊണ്ട് കേക്കും പഫും ബണ്ണും ബിസ്ക്കറ്റും ഉണ്ടാക്കാൻ തന്നെ ഇപ്പോൾ കൂടുതൽ ചിലവാണ്. അപ്പം നമ്മൾ കാണുന്നത് ഒരു പഫ്സിൻ്റെ വില അങ്ങ് കൂടുകയാണ്, പക്ഷെ അതിന് പിന്നിൽ പഞ്ചസാരയും മുട്ടയും ഗ്യാസും എല്ലാം കൂടി ചേർന്നൊരു വലിയ കണക്കുണ്ട്. അപ്പോൾ അത് കണ്ട് അടുത്ത തവണ ബേക്കറിയിൽ പോയി വില കുറച്ച് കൂടിക്കണ്ടാൽ ഒന്ന് മനസ്സിൽ തീരുമാനിക്കുക. കുറേ റോ മെറ്റീരിയൽസിനും വില കൂടി എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. പഞ്ചസാരയുടെ വില കൂടിയെന്ന് കേൾക്കുമ്പോൾ ചായക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി എന്ന് പറയും, പക്ഷേ കേക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ. പഞ്ചസാരയും മുട്ടയും ഇല്ലാതെ ഒരു കേക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ വ്യാപാരികൾ പറയുന്നത് കേക്കിൻ്റെ വില കൂട്ടാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതും കേക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു പലഹാരം അല്ല അല്ലേ. ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും വീട്ടിലെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെങ്കിലും കേക്ക് കട്ടിങ് എപ്പോഴാണ് എന്നല്ലേ നമ്മളെല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ചെറിയ ആഘോഷങ്ങൾ പോലും കുറച്ച് കൂടുതൽ ചിലവേറിയേക്കും. കേക്ക് മാത്രമല്ല കേട്ടോ, ബിസ്ക്കറ്റ്, ലഡു, ജിലേബി, അങ്ങനെ ആഘോഷങ്ങൾക്ക് നിറം പകരുന്ന മിക്ക ബേക്കറി പലഹാരങ്ങൾക്കും പഞ്ചസാരയും മുട്ടയും പ്രധാന ചേരുവകളായതുകൊണ്ട് ഈ ചേരുവകളുടെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പലഹാരങ്ങളുടെ വിലയും കൂടും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആഘോഷങ്ങൾക്ക് മധുരം കുറയില്ല, പക്ഷേ അതിനുള്ള ബില്ല് മാത്രം കുറച്ച് കൂടുതലാവും എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇത്രയും കേട്ടപ്പോ എന്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഒരാൾ, ഇത്രയും പഞ്ചസാര ഉണ്ടാക്കുന്ന രാജ്യമല്ലേ ഇന്ത്യ, പിന്നെ എങ്ങനെയാണ് പഞ്ചസാരക്ക് ഈ വില വരുന്നതെന്ന്. അതാണ് കഥയിലെ ട്വിസ്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷിയും പഞ്ചസാര ഉൽപാദനവും ഒക്കെ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് ഉത്തർപ്രദേശാണ്, മറ്റൊന്ന് മഹാരാഷ്ട്ര, പിന്നെ കർണാടക. പക്ഷേ ഇപ്പോൾ ഈ കരിമ്പിന്റെ ഒരു വലിയ പങ്ക് പഞ്ചസാരക്കല്ല, എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതി കൂടുതൽ വ്യാപകമായതോടെ എഥനോളിലുള്ള ഒരു ഡിമാൻഡും കൂടിയിട്ടുണ്ട്. അപ്പോൾ കരിമ്പ് ജ്യൂസ് എഥനോൾ പ്ലാന്റിലേക്ക് കൂടുതൽ പോകുമ്പോൾ പഞ്ചസാര ഫാക്ടറിയിലേക്ക് എത്തുന്നത് കുറയും. അപ്പോൾ അവിടെയാണ് കഥ മാറുന്നത്. സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് അതേപോലെ നിൽക്കില്ലേ. വില ഉയരുക എന്നുള്ളത് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, സ്ഥിരം ക്ലൈമാക്സ് ആണ്. അതുകൊണ്ട് ഇനി നമ്മളൊരു പഫ്സ് വാങ്ങുമ്പോഴും ഒരു കേക്ക് വാങ്ങുമ്പോഴും അതിന്റെ വില തീരുമാനിക്കുന്നത് ബേക്കറിയിലെ ഓവൻ മാത്രമല്ല, രാജ്യത്തിന്റെ ഫ്യുവൽ പോളിസി വരെ അതിലൊരു ചെറിയ റോള് ചെയ്യുന്നുണ്ടെന്നാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ കുറേയധികം ഫുഡ് റിലേറ്റഡ് കാര്യങ്ങളാണ് കാലിഡോസ്കോപ്പിൽ പറഞ്ഞത്. കുറേ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ചെറിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. കാലിഡോസ്കോപ്പുമായിട്ട് വീണ്ടും ഞാൻ എത്തും കൃത്യം 10 മണിക്ക് അടുത്ത ദിവസം. സോ ടിൽ ദെൻ, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഔട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ആസ് വിഷൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ നാടുകളിൽ വളരെ വിജയകരമായിട്ട് പരീക്ഷിക്കാവുന്നതും വിപണിയിൽ ഉയർന്ന സാമ്പത്തിക മൂല്യമുള്ളതുമായിട്ടുള്ള ഒരു അപൂർവ വിദേശ പഴവിളയെ കുറിച്ചാണ് കേട്ടോ. പഴവിള, ഫ്രൂട്ടിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ നല്ല വരി വരി വരകളുള്ള ഒരു ചെറിയ തണ്ണിമത്തൻ പോലെ തോന്നിപ്പിക്കുമെങ്കിലും കടിച്ചാൽ മധുരമുള്ള വെള്ളരിയുടെയും തണ്ണിമത്തിന്റെയും ഒരു പ്രത്യേക മിശ്രിത രുചി തരുന്ന പെപ്പനോ മെലൻ അഥവാ സ്വീറ്റ് കക്കരി അല്ലെങ്കിൽ സ്വീറ്റ് കുക്കുംബറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. പെപ്പനോ മെലൻ എന്നതിനേക്കാളും സ്വീറ്റ് കുക്കുംബർ അത് മതിയല്ലേ നമുക്ക്. ഈ ഒരു സ്വീറ്റ് കുക്കുംബറിന്റെ ജന്മദേശം, ചരിത്രം, പ്രധാന ഇനങ്ങൾ, പോഷക ഗുണങ്ങൾ, കൃഷിരീതി, വളപ്രയോഗം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ജന്മദേശത്തെ കുറിച്ച് പറഞ്ഞുതരാം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആൻഡസ് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പെറു, ഇക്വഡോർ, ബൊളീവിയ എന്നീ രാജ്യങ്ങളാണ് പെപ്പനോ മെലന്റെ യഥാർത്ഥ ജന്മദേശം. ഈ നാടുകളിലെ തണ്ണീർ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും നൂറ്റാണ്ടുകളായിട്ട് ഇത് പരമ്പരാഗതമായിട്ട് വളർന്നു വരുന്നുണ്ട്. കടൽ നിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യമായതുകൊണ്ട് തന്നെ കഠിനമായ ചൂടില്ലാത്ത സമശീതോഷ്ണ കാലാവസ്ഥയിലാണ് ഇത് ഏറ്റവും കൂടുതൽ സമൃദ്ധമായിട്ട് കാണപ്പെടുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഇൻക സാമ്രാജ്യത്തിന്റെ കാലത്തിന് മുമ്പ് തന്നെ അവിടെയുള്ള പ്രാദേശിക ഗോത്രവർഗ്ഗക്കാര് ഇത് വൻതോതിൽ കൃഷി ചെയ്തിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. പെറുവിലെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള പണ്ടുകാലത്തെ മൺപാത്രങ്ങളിലും ശില്പങ്ങളിലും പെപ്പിനോ പഴങ്ങളുടെ രൂപങ്ങളും ചിത്രങ്ങളും കൊത്തിവെച്ചിട്ടുള്ളത് ഇതിന്റെ ചരിത്രപരമായ ഒരു ആഴത്തെയും അതുപോലെ തന്നെ അക്കാലത്തെ ജനങ്ങളുടെ ജീവിതത്തിലെ പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നുണ്ട്. തദ്ദേശീയരുടെ പ്രധാന ഭക്ഷണക്രമത്തിലും ഔഷധ സങ്കല്പങ്ങളിലും ഈ ഒരു പഴത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അവിടുത്തെ നാടോടി സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറിയ ഈ ഒരു പഴവിള നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദക്ഷിണ അമേരിക്കയുടെ അതിർത്തികൾ കടന്ന് ലോകമെമ്പാടുമുള്ള കാർഷിക പ്രേമികളുടെയും ശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് തുടങ്ങിയത്. കേട്ടുകൊണ്ടിരിക്കുന്നത് പെപ്പിനോ മെലൻ എന്ന് പറയുന്ന സ്വീറ്റ് കുക്കുംബറിനെ കുറിച്ചാണ്, അതിന്റെ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ. ഇനി അതിന്റെ ലോകവ്യാപനത്തെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്വീറ്റ് കുക്കുംബറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയട്ടെ. 16-ാം നൂറ്റാണ്ടില് സ്പാനിഷ് അധിനിവേശക്കാര് ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിയപ്പോഴാണ് ഈ ഒരു അപൂർവ പഴത്തെ കുറിച്ച് പുറം ലോകം ആദ്യമായിട്ട് അറിയുന്നത്. പഴത്തിന്റെ ഘടനയും ഉള്ളിലെ നീരസവും തങ്ങളുടെ നാട്ടിലെ വെള്ളരിക്കയോട് സാമ്യമുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് സ്പാനിഷ് ഭാഷയിൽ വെള്ളരി അല്ലെങ്കിൽ കുക്കുംബർ എന്നർത്ഥം വരുന്ന പെപ്പിനോ എന്ന് അവര് ഈ ഒരു പഴത്തിന് പേരും ഇട്ടു. കാലങ്ങൾ കടന്നുപോയതോടെ സ്പെയിനിൽ നിന്നും യൂറോപ്പ് വഴി ഇത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, USA, കാലിഫോർണിയ തുടങ്ങിയ കാർഷിക മേഖലകളിലേക്ക് പടരുകയും ചെയ്തു. ന്യൂസിലൻഡിലെ ദീർഘവീക്ഷണമുള്ള കർഷകരാണ് ഇതിനെ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ പ്രശസ്തമാക്കാനും ആളുകളെ ആകർഷിപ്പിക്കാനുമായിട്ട് പെപ്പിനോ മെലൻ എന്ന് പുനർനാമകരണം ചെയ്ത് അവതരിപ്പിച്ചത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ജൈവ കർഷകരുടെയും ടെറസ് ഗാർഡനർമാരുടെയും വലിയൊരു ആകർഷണമായിട്ട് പെപ്പിനോ മാറിപ്പോയിട്ടുണ്ട്. നാടൻ വെള്ളരിയോട് സാമ്യമുള്ള ചെടിയും അതിൽ തൂങ്ങി നിൽക്കുന്ന ആകർഷകമായ വർണ്ണ പഴങ്ങളും കാരണം വീട്ടുതോട്ടങ്ങൾക്ക് ഭംഗി കൂട്ടാനും വിപണിയിൽ നല്ല വില നേടിത്തരാനും ഇത് സാധിക്കുന്നുണ്ട്. ഇനി പ്രധാന പെപ്പിനോ മെലൻ ഇനങ്ങൾ ഏതൊക്കെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പെപ്പനോ മെലനിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില സങ്കര ഇനങ്ങളും നാടൻ ഇനങ്ങളുമുണ്ട്. അതിലൊന്നാണ് നല്ല തിളക്കമുള്ള മഞ്ഞ നിറവും അതിന്മേൽ വയലറ്റ് അഥവാ പർപ്പിൾ നിറത്തിലുള്ള മനോഹരമായ വരകളുമുള്ള എൽ ബന്തി എന്ന ഇൻ. നല്ല മധുരവും ചെറിയൊരു പുളിപ്പൊക്കെയുള്ള പഴങ്ങളാണ് ഇവ. അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ മറ്റൊരു ഇനമാണ് ഇൻക ഗോൾഡ്. ഇളം മഞ്ഞ നിറത്തിലുള്ള കാമ്പും കഴിക്കുമ്പോൾ പ്രത്യേകമായ നല്ലൊരു സുഗന്ധവുമുള്ള ഈ ഇനം വൻതോതിലുള്ള കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ സാധാരണ പെപ്പിനോ പഴങ്ങളേക്കാൾ അല്പം കൂടി വലുപ്പം കൂടിയ പഴങ്ങൾ തരുന്ന കെൻറ്റൽ ഗോൾഡ് എന്ന ഇനവും വിപണിയിൽ ലഭ്യമാണ്. തണുപ്പ് അല്പം കൂടുതലുള്ള പ്രദേശങ്ങളിൽ വളരെ മികച്ച രീതിയിൽ വിളവ് നൽകുന്ന സങ്കര ഇനമായ സുമ, പെറുവിൽ നിന്നുള്ള കട്ടിയുള്ള കാമ്പും അതിമധുരവുമുള്ള നാടൻ ഇനമായ മിസ്കി എന്നിവയും വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ കൃഷി ചെയ്തു വരുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഇനങ്ങളാണ്. ഇനി ഈ ഒരു സ്വീറ്റ് കുക്കുംബറിന്റെ ആരോഗ്യ ഗുണങ്ങൾ, പോഷക സമൃദ്ധി ഇതൊക്കെ അറിയണ്ടേ? പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാണാൻ രസമുള്ള ഒരു പഴം എന്നതിലുപരി മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് പെപ്പിനോ മെലൺ. വളരെ കുറഞ്ഞ കാലറി മാത്രം അടങ്ങിയിട്ടുള്ള ഈ ഒരു പഴത്തിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, പൊട്ടാസ്യം, ഫോളേറ്റ് എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ജലാംശവും ഫൈബറും ധാരാളമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ദഹനം സുഗമമാക്കാനും അസിഡിറ്റി, മലബന്ധം തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനും ഏറെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദത്തെ കൃത്യമായി നിയന്ത്രിച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന ഒന്നുകൂടിയാണ്. സ്വാഭാവികമായിട്ട് മധുരമുണ്ട് എങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രം പഞ്ചസാര അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹ രോഗികൾക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒരു പേടിയും കൂടാതെ കഴിക്കാവുന്ന ഒരു മികച്ച ഫ്രൂട്ട് കൂടിയാണ് ഇത്. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുത്ത് ചർമ്മത്തിന്റെ ഭംഗിയും യൗവനവും നിലനിർത്താനായിട്ട് ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പെപ്പിനോ മെലൻ എന്ന സ്വീറ്റ് കുക്കുംബറിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അനുയോജ്യമായ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുതരാം. കാലാവസ്ഥയും മണ്ണും, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ പെപ്പിനോ മെലൻ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായത് തണുപ്പുള്ളതും എന്നാൽ കഠിനമായ മഞ്ഞു വീഴ്ചയില്ലാത്തതുമായ സമശീതോഷ്ണ കാലാവസ്ഥയാണ്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലാണ് ഈ ചെടി ഏറ്റവും നന്നായിട്ട് തഴച്ച് വളരുന്നതും കായ്പിടുത്തം തരുന്നത്. അമിതമായ ചൂടും നേരിട്ടുള്ള കഠിനമായ വെയിലും ചെടിയുടെ വളർച്ചയെ തീർത്തും തടസ്സപ്പെടുത്തുകയും ഇലകൾ വാടിപ്പോകാനായിട്ട് കാരണമാവുകയും ചെയ്യും. അതിനാൽ കേരളം പോലുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ വയനാട്, ഇടുക്കി തുടങ്ങിയ തണുപ്പുള്ള മലയോര മേഖലകളിലോ അല്ലെങ്കിൽ പോളി ഹൗസുകളിൽ തണൽ വലകൾക്ക് കീഴിലോ കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ വിജയം തരുന്നത്. നല്ല ജലവാർച്ചയുള്ളതും ജൈവാംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുമായ മണ്ണാണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ളത്. വെള്ളം കെട്ടിക്കിടക്കാത്ത നല്ല അയവുള്ളതും മണ്ണിന്റെ pH മൂല്യം 6.5 മുതൽ 7.5 വരെ നിൽക്കുന്നതുമായിട്ടുള്ള തടങ്ങളാണ് പെപ്പിനോയുടെ വേരോട്ടത്തിന് ഏറ്റവും അനുയോജ്യം. പെപ്പിനോ മെലൻ എന്ന സ്വീറ്റ് കുക്കുംബറിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ തൈ ഉൽപാദനം, നടീൽ രീതി, അതിനെ കുറിച്ചെല്ലാം പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രൈ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പെപ്പിനോ ബലനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഇതിന്റെ തൈ ഉൽപാദനത്തെ കുറിച്ച് പറയാം. വിത്തുകൾ വഴിയും ചെടിയുടെ കൊമ്പുകൾ മുറിച്ചു നട്ടും പെപ്പിനോ ബലൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വിത്തുകൾ പാകി വളർത്തിയെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ കായ്ക്കുന്നതും അമ്മ ചെടിയുടെ അതേ ഗുണങ്ങൾ നിലനിർത്തുന്നതും ആരോഗ്യമുള്ള ചെടികളുടെ കമ്പുകൾ മുറിച്ചു നട്ട് വേര് പിടിപ്പിക്കുന്ന രീതിയിലൂടെയാണ്. തൈകൾ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ നിലത്ത് ശരിയായിട്ട് തയ്യാറാക്കിയ തടങ്ങളിലോ നടാം. ചെടികൾ പടർന്നു വളരുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ചെടികൾ തമ്മിൽ 2 മുതൽ 3 അടി വരെ അകലവും വരികൾ തമ്മിൽ 4 അടി അകലവും പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ വളർത്തുന്ന തക്കാളി ചെടികളെ പോലെ തണ്ടുകൾക്ക് ബലക്കുറവുള്ളതിനാൽ ഇവയ്ക്ക് താങ്ങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുളം കമ്പുകളോ കയറുകളോ ഉപയോഗിച്ച് ഇതിന് താങ്ങ് കൊടുക്കാം. കായകൾ നിലത്ത് തട്ടി ചീഞ്ഞു പോകാതെ സംരക്ഷിക്കാനും ഈ ഒരു താങ്ങ് സഹായിക്കും. ഇനി ഇതിന്റെ വളപ്രയോഗത്തെക്കുറിച്ചും ജലസേചനത്തെക്കുറിച്ചും അറിയാം മനോഹരമായ പാട്ടിന്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി വളപ്രയോഗത്തെക്കുറിച്ചും ജലസേചനത്തെക്കുറിച്ചും അറിയാം. പെപ്പിനോ മെലന്റെ മികച്ച വളർച്ചയ്ക്കും ധാരാളം കായകൾ ലഭിക്കുന്നതിനും ശരിയായിട്ടുള്ള സമയത്തുള്ള ജൈവ വളപ്രയോഗം അത്യാവശ്യമാണ്. നടീൽ സമയത്ത് മണ്ണിൽ നല്ലതുപോലെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ വെർമി കമ്പോസ്റ്റോ അടിവളമായിട്ട് ധാരാളമായി ചേർത്ത് കൊടുക്കണം. ചെടി വളർന്നു വരുന്ന ഘട്ടത്തിൽ 15 ദിവസത്തിൽ ഒരിക്കൽ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതും ജീവാണുവളങ്ങൾ നൽകുന്നതും ചെടി തഴച്ചു വളരാനായിട്ട് സഹായിക്കും. ചെടി പൂവിട്ട് തുടങ്ങുമ്പോൾ കൈപിടുത്തം കൂട്ടാനായിട്ട് തടി ഭസ്മം അഥവാ ചാരം പോലുള്ള പൊട്ടാസ്യം അടങ്ങിയ ജൈവ വളങ്ങൾ നൽകേണ്ടതാണ്. ജലസേചനത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മണ്ണിൽ എപ്പോഴും നേരിയ ഈർപ്പം നിലനിൽക്കണം. എന്നാൽ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കുകയും ചെയ്യരുത്. ചുവട്ടിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരുചീയൽ രോഗം വന്ന് ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി പെപ്പിനോ മെലന്റെ വിളവെടുപ്പും വിപണന സാധ്യതയെക്കുറിച്ചും പറയാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ പെപ്പിനോ മെലന്റെ തൈകൾ നട്ട് പൂവിട്ട് കഴിഞ്ഞാൽ ഏകദേശം 1.5 മുതൽ 2 മാസത്തിനുള്ളിൽ പെപ്പിനോ പഴങ്ങൾ വിളവെടുക്കാനായിട്ട് പാകമാകും. കായ്കളുടെ പച്ച നിറം മാറി ഇളം മഞ്ഞ നിറമാവുകയും അതിന്മേൽ ആകർഷകമായിട്ടുള്ള പർപ്പിൾ വരകൾ വ്യക്തമായി തെളിഞ്ഞു വരികയും ചെയ്യുമ്പോഴാണ് പഴങ്ങൾ പറിച്ചെടുക്കേണ്ടത്. നന്നായി പഴുത്ത പെപ്പിനോ പഴങ്ങൾക്ക് പ്രത്യേക മധുരവും നല്ലൊരു മണവും ഒക്കെ ഉണ്ടാകും. ഈ പഴങ്ങൾ തോല് ചെത്തി മാറ്റിയ ശേഷം നേരിട്ട് പഴമായിട്ട് കഴിക്കാം. ഫ്രൂട്ട് സലാഡുകളിൽ ചേർക്കാനും തണുപ്പിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ വളരെ മികച്ചതാണ്. നമ്മുടെ നാടുകളിൽ ഇതൊരു അപൂർവ വിദേശ പഴമായതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലും പ്രീമിയം ഫ്രൂട്ട് സ്റ്റാളുകളിലും ഇതിന് നല്ല വില ലഭിക്കാറുണ്ട്. ടെറസ് ഗാർഡനുകളിലും പോളി ഹൌസുകളിലും പരീക്ഷിക്കാവുന്ന, കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മികച്ച വരുമാനം തരുന്ന ഒന്നാം തരം കാർഷിക വിളയാണ് ഈ ഒരു സ്വീറ്റ് കുക്കുംബർ. പരമ്പരാഗത വിളകൾക്കൊപ്പം തന്നെ ഇത്തരം ഡിഫറൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടം തരുന്ന വിദേശ പഴങ്ങൾ കൂടെ നമ്മുടെ തൊടിയിൽ പരീക്ഷിക്കുന്നത് കാർഷിക രംഗത്ത് പുതിയൊരു അനുഭവവും അതുപോലെ തന്നെ മികച്ചൊരു വരുമാനവും നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അധികം പരിചിതമല്ലാത്ത പെപ്പിനോ മെലൻ എന്ന സ്വീറ്റ് കുക്കുംബറിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലേ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. നമ്മുടെ കേരളത്തിന്റെ വെതർ ഫോർകാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പോലെയാണ്. ഇറ്റ് ഈസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്. കാരണം പക്ഷേ ഈ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഒരു കാര്യം സീരിയസ് ആണ് കേട്ടോ. കാലാവസ്ഥ മാറുമ്പോൾ നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുക, വെയിലത്ത് അൺനെസസറി ആയിട്ട് ഇറങ്ങാതിരിക്കുക, കുട്ടികളും പ്രായമായവരും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കലണ്ടറിൽ നോക്കുമ്പോൾ സെപ്റ്റംബറാണ്, ഇന്നിപ്പോൾ ആ സെപ്റ്റംബർ 9 പക്ഷേ നമ്മൾ ചൂട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കുള്ള ചൂടെന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മൂഡാണ്. സെപ്റ്റംബർ ആണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കലണ്ടറിൽ സെപ്റ്റംബർ ആയിരിക്കാം, പക്ഷേ സൂര്യന് ഏപ്രിൽ മൂഡ് ചൂടാണെങ്കിൽ നമ്മൾ സെപ്റ്റംബർ സ്മാർട്ടായിട്ട് വേണം ഡീൽ ചെയ്യാൻ, കാരണം കാലാവസ്ഥ ചൂട് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മഴ പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ആകെപ്പാടെ കൺഫ്യൂഷനാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് പോവാം. അപ്പൊ വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കേൾപ്പിക്കാനായിട്ടാണ് ഞാനിവിടെ കൂടെ ഉള്ളത്. ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ 12 മണി മുതൽ 2 മണി വരെയുള്ള നേരം ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പൊ പാട്ട് ചോദിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 8281509000 82 81 50 90.

0: ബോംബെ എന്ന സിനിമയിലെ മനോഹരമായ പാട്ട്, എന്തൊരു കഥയാണ്, എന്തൊരു ചിത്രമാണ് അല്ലെ. ബോംബെ എന്ന സിനിമ മണിരത്നം ഒരു ജീനിയസ് ആണെന്ന് നമുക്ക് പിന്നെയും പിന്നെയും തോന്നും അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ കാണുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന് റൊമ്പ നന്ദി ശ്രീ എ ആർ റഹ്മാൻ ആൻഡ് നമ്മുടെ ചിത്രാമാല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് കോളർ ഈസ് ഓൺലൈൻ. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ അപ്പൊ മാധവാട്ടാണ്.
0: മാധവേട്ട, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ, പറയൂ. ഓക്കെ, ഈ പാട്ട് ഞാൻ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ബൈ ബൈ. നമ്മളെ വിളിച്ചത് മാധവേട്ടനാണ്. നന്ദനം എന്ന സിനിമയിലെ മൗലിയിൽ മയിൽപ്പേലി ചാർത്തി എന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് രഞ്ജിത്ത് ആണ്. മേട പൊൻവയിൽ ഊതിയൊരുക്കി മിനുക്കി തങ്കത്താലി എന്ന പാട്ട് വെച്ച് തരണം. ഫിലിം നക്ഷത്ര താരാട്ട്. നക്ഷത്ര താരാട്ട് എന്ന സിനിമ ചാക്കോച്ചന്റെയും ശാലിനിയുടെയും സിനിമയാണ്. ഭയങ്കര രസമാണല്ലേ, ഇവർ രണ്ടുപേരും സ്ക്രീനിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ അഭിനയിച്ച നക്ഷത്ര താരാട്ട് എന്ന സിനിമയിൽ പാട്ടാണ് രഞ്ജിത്ത് ചോദിച്ചിട്ടുള്ള. രഞ്ജിത്തിന്റെ ഫേവറേറ്റ് സോങ്, നമുക്ക് ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം ഷട്ടപ്പട്ടയിൽ നിന്ന് തിരിച്ചെത്തും. ഇത് ഇൻസ്റ്റന്റ് പാട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇൻസ്റ്റന്റായി നിങ്ങൾക്ക് പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ കൂടെയുള്ളത് ഞാൻ അഭിരാമി. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. വിളിക്കുന്ന സമയത്തെ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നെ വിളിച്ച ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. പേര് പെട്ടെന്ന് പറഞ്ഞിട്ട് ആളുടെ കോള് ഡ്രോപ്പായി പോയി. എന്തായാലും കൊഴിഞ്ഞാമ്പാറയാണ് സ്ഥലം എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഈ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് വരുന്നു. അദ്ദേഹം ചോദിച്ച പാട്ട് ഇളയരാജ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ രാജ കയ്യവെച്ച എന്ന സിനിമയിലെ മഴ വരുത് കൂടെ കൊണ്ടുവാ എന്ന പാട്ടാണ്. മഴ വരുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആ പാട്ട് ഞാൻ ചേട്ടന് വേണ്ടി വെച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് നന്ദന ഫ്രം കൊല്ലങ്കോട്. ഹായ് ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നന്ദന ഫ്രം കൊല്ലങ്കോട്. എനിക്ക് കലാവതി എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് നന്ദന മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ ശ്രീരാമന്റെ ശബ്ദത്തിൽ നന്ദനയുടെ ഫേവറേറ്റ് സോങ്ങും നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്.
5: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ED അന്വേഷണ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400 DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU 2023 അതിക്രമത്തിനിരയായ യുവതിക്ക് 500,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് സഹായം നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സി പ്രദീപ് കുമാറിനെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പുതുക്കിയ ബജറ്റിൽ നിർദ്ദേശിച്ച പദ്ധതികൾക്ക് പുതിയ സംവിധാനം കൊണ്ടുവരും. ഈ മാസം 16 മുതൽ 18 തിരുവനന്തപുരത്ത് ഇക്കാര്യത്തിന് വട്ടമേശ സമ്മേളനം ചേരുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
6: ഓരോ വകുപ്പുകളുടെയും ഏകോപനം സാധ്യമാക്കുന്നതിനും പദ്ധതി നിർവഹണത്തിനും പരിശോധനയ്ക്കുമാണ് വട്ടമേശ സമ്മേളനം ചേരുക. 73 പദ്ധതികളാണ് സമ്മേളനം പരിശോധിക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട ED നിർദ്ദേശത്തിൽ നിയമപരമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ED നോട്ടീസ് കിട്ടിയപ്പോൾ ഇരുവരും അന്വേഷണത്തെ നേരിടുകയാണ് ചെയ്തതെന്നും BD സതീശൻ പറഞ്ഞു. അല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ED വണ്ടികൾ തല്ലിത്തകർത്തിട്ടില്ലെന്നും എന്നാൽ CPIM നിയമത്തെ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്തെ പവർക്കട്ട് നേരിടുന്നതിന് ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പറഞ്ഞ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF ഗവൺമെന്റ് റദ്ദാക്കുകയായിരുന്നുവെന്നും അറിയിച്ചു. 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്നും ജനങ്ങൾക്ക് അധിക ബാധ്യത ഇല്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു.
5: സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി ഇതുവരെ 476 പേരെ നിയമിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. LDF ഗവൺമെന്റ് 856 പേരെയാണ് നിയമിച്ചത്. എന്നിട്ടും കൂടുതൽ നിയമനം എന്ന് LDF ആരോപിക്കുകയാണ്. ഒരൊറ്റ മന്ത്രിക്കും 25 പേരിൽ കൂടുതൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400 DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 378 DNA പ്രൊഫൈലുകൾ തയ്യാറാക്കാൻ സംഘത്തിന് സാധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ചിലിമയിലെ തുരങ്കത്തിൽ വെള്ളവും ചെളിയും നീക്കം ചെയ്യുന്നതിന് ഇന്ത്യൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയാണ്. തുരങ്കത്തിന്റെ ചരിവും പ്രവേശന പരിമിതികളുമാണ് പ്രധാന വെല്ലുവിളി. തുരങ്കം വൃത്തിയാക്കാൻ ഭാരമേറിയ യന്ത്രങ്ങൾ എത്തിക്കുന്നതിന് താൽക്കാലിക പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി
7: മന്ത്രാലയം അറിയിച്ചു. വിവിധ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കാൻ 8-ാമത് ഇന്ത്യ കുവൈത്ത് വിദേശകാര്യ മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായി. വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അസിം മഹാജനും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയ ഏഷ്യൻ വിഭാഗ അസിസ്റ്റന്റ് നവാബ് അബ്ദുൽ ലത്തീഫ് സുലൈമാൻ അൽ അഹമ്മദും സംയുക്തമായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് കൊളംബോയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി സംവദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ സൌഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹം നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരമവീരചക്ര ജേതാവായ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നേർന്നു. കാർഗിൽ യുദ്ധത്തിൽ തന്ത്രപ്രധാനമായ മലനിരകൾ പിടിച്ചടക്കുക മാത്രമല്ല സമാനതകളില്ലാത്ത നേതൃപാടവത്തിലൂടെയും ധീരതയിലൂടെയും സഹപ്രവർത്തകരായ സൈനികരുടെ മനോവീര്യം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ വിക്രം ബത്രയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് സമീപകാല നയതന്ത്ര നീക്കങ്ങൾ സഹായിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മുതിർന്ന US പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉക്രൈനും റഷ്യൻ ഫെഡറേഷനും തമ്മിലെ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിലേക്കും നിരുപാധിക വെടിനിർത്തലിലേക്കും നയതന്ത്ര നീക്കം സഹായിക്കും. ഈ ലക്ഷ്യത്തിന് അർത്ഥവത്തായ എല്ലാ ശ്രമങ്ങളെയും ഐക്യരാഷ്ട്രസഭ പിന്തുണയ്ക്കുമെന്നും ഗുട്ടറസ് അറിയിച്ചു. ED കേസിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജനകീയ പ്രതിഷേധം ഉയരുമെന്ന് CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. ED രാഷ്ട്രീയ വേട്ടയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. CMRL നിന്ന് പണം വാങ്ങിയത് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ED തയ്യാറാകുന്നില്ല എന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. ഇടുക്കി മൂന്നാറിൽ അപൂർവയിനം നീലക്കുടുക്ക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവരുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൌതുകം ഉണർത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
8: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
7: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി സിവിലിയൻ മേഖലകളിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല പരിപാടിയും വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ചടങ്ങും മന്ത്രി ബിന്ദുകൃഷ്ണ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും ഭാരതത്തിന്റെ വികസന കുതിപ്പിന് പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി മേര യുവഭാരത് കോഴിക്കോട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ സി അനൂപ് കോഴിക്കോട്ട് അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലെ മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് ലീഡേഴ്സ് ഡയലോഗ് സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടത്തും. കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗിൽ ഫീൽഡ് പബ്ലിസിറ്റി, ആൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ എന്നീ വകുപ്പുകളിൽ പ്രവർത്തിച്ചു. തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ ആയ ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ് ജിജോ ജോൺ. 2015 രാംനാഥ് ഗോയങ്ക പുരസ്കാരം, 2020 ചീഫ് എഡിറ്റേഴ്സ് ഗോൾഡ് മെഡൽ എന്നിവ നേടിയിട്ടുണ്ട്. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. പുനലൂർ സ്വദേശികളായ അനൂപ്, സുധി ദമ്പതികളുടെ കുഞ്ഞാണ് പുലർച്ചെ മരിച്ചത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ നാളെ പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റിഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. കാസർകോട് മഞ്ചേശ്വരം ഹാർബർ നവീകരണത്തിന് 54 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഈ ആഴ്ച ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ

0: ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവയെ പരാജയപ്പെടുത്തി. ഇന്ന് പുരുഷ വിഭാഗത്തിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പിണറായി വിജയനെതിരായി ഇഡി അന്വേഷണ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് 1400 DNA സാമ്പിളുകൾ പരിശോധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: അങ്ങനെ പ്രാദേശിക വാർത്തകളൊക്കെ കേട്ട ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം, പാട്ടുകൾ ചോദിക്കാനും പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനും ഒക്കെയുള്ള അവസരമുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പോൾ കേൾക്കേണ്ട പാട്ടുകൾ ഏതാണ് എന്ന് ഓർത്ത് വെച്ചിട്ട് 8281509000 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇനി ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, വിളിക്കാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നേരെ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ആ പാട്ട് ഞാൻ വെച്ചു തരും, അതാണ് ഇൻസ്റ്റന്റ് പാട്ട്. എൻ്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
4: ഹലോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അതിരാമിച്ച് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളെ എന്നും സ്വന്തമായ കൊഞ്ഞാൻ പറഞ്ഞ കെ ഷൈഫുദ്ദീൻ.
3: ഷൈഫുദ്ദീൻ ചേട്ടാ, ഇന്ന് ഇനിഷ്യൽ ഒക്കെ ഉണ്ടല്ലോ, കെ ഷൈഫുദ്ദീൻ അല്ലേ?
4: അതെ, കെ ഷൈഫുദ്ദീൻ.
3: ഓക്കെ, അപ്പൊ പറയൂ, കെ ഷൈഫുദ്ദീൻ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
4: എന്റെ അഭിരായം മോളുടെ ഓർമ്മ ഉണരും പാട്ട് വിട്ടതോടെയാണ്. ഓർമ്മയിലില്ലാത്ത ഗാനങ്ങളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്.
3: പഴയ പാട്ടുകളൊക്കെ,
4: പഴയ പാട്ട് വെക്കുന്നില്ല,
3: പഴയ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്താം. എല്ലാ പാട്ടുകളും നമുക്ക് കേൾക്കണ്ടേ, പഴയ പാട്ടുകൾ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോ പറയൂ, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? ഇൻസ്റ്റന്റ് പാട്ടിലെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
4: എനിക്ക് സിംഹരാജിനെ തമിഴ് മൊഴിയില് വാനത്തിനെടുത്ത് വാസലിൽ വൈക്കട്ടുമാ ചെവന്തിപ്പൂവിനിലെ പന്തൽ കോറട്ടുമാ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരാം.
3: ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. അപ്പൊ ഷൈഫുദ്ദീൻ ചേട്ടൻ പറഞ്ഞ പാട്ട് നമ്മൾ കേട്ടു, വാനത്ത് നിലവെടുത്ത് എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. ആ പാട്ടിനൊപ്പം എത്താൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഡിൻസി ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, പാലക്കാട് നിന്ന് ഡിൻസി. ഡിൻസി വേലായുധം എന്ന മൂവിയിലെ മുളച്ചു മൂന്ന് എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടാണ് ഡിൻസിയുടെ മെസ്സേജ്. ഡിൻസിയുടെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാൻ പോവാണ് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

0: ഉണ്ണികൃഷ്ണനും സ്വർണലതയും പാടിയ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. വാനത്ത് നിലവെടുത്ത് എന്ന പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12:52 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ അഭിരാമി, നല്ലാർക്കുമാ?
0: നല്ലർക്ക്, സൗഖ്യമായിരിക്കും. നീങ്ക എപ്പിടി ഇരിക്ക്?
1: എപ്പിടി ഇരിക്കേങ്ക
0: സാപ്പിടാച്ചാ എപ്പിടി ഇരിക്കേങ്ക
1: എനിക്കൊരു പാട്ട് വേണോ.
0: എന്ന പാട്ട്?
1: കൊടി പറക്കുത്.
0: ഓക്കെ, കൊടി പറക്കുത് വന്ന് രജനീകാന്ത് മൂവിനാ?
1: ആമാ.
0: അന്ത മൂവിയിലെ ഏത് പാട്ട്? അപ്പോ ചേട്ടൻ വരണോ? ഓക്കെ, പക്ഷെ ഇപ്പൊ പാട്ട് കേൾക്കണമെന്ന് തോന്നിയില്ലേ?
1: പാട്ട്
0: ആഹാ, അതാണോ വേണ്ടേന്നല്ലേ? ഓക്കെ, അപ്പൊ സേലെ പാട്ട് ഞാൻ വെച്ചുതരാം. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ്. നാഗരാജൻ ചോദിച്ച പാട്ട് സേലേ കട്ടും എന്ന പാട്ടാണ്, ഫ്രം ദ മൂവി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രജനീകാന്തിന്റെ കൊടി പറക്കുത് എന്ന മൂവിയിലെ പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് കവിത എല്ലാവർക്കുമായി തളി രോമലെ മൂവി തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കൊച്ചുമോളാണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചി. അപ്പൊ കവിത ചേച്ചിയുടെ പേരുകുട്ടി അൻവിക കൃഷ്ണയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പൊ അൻവികയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തളി രോമലേ എന്ന പാട്ടും കൂടെ കേൾക്കാം, ഫ്രം ദ മൂവി തുടക്കം. രണ്ട് പാട്ടുകൾക്ക് ശേഷം ഞാൻ വേഗം തിരിച്ചെത്തും. അപ്പൊ പാട്ട് വേണ്ടവരെ വേഗം വിളിച്ചോളൂ. 8281509000 ആണ് പാട്ട് ചോദിച്ചുകൊണ്ട് വിളിക്കാനുള്ള

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നല്ല പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. തുടക്കം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കെ എസ് ചിത്ര പാടിയ പാട്ടാണ് തളി രോമല എന്ന പാട്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ കൊല്ലങ്കോട് നിന്നും കമലമ്മ.
0: കൊല്ലങ്കോട് നിന്ന് കമലമ്മയാണ്. എന്താണ് വിശേഷം? തെറ്റുത്തരം. ഇനി രണ്ട് രണ്ട് ഓപ്ഷൻസ് കൂടെ തരാം. ഹീരയാണോ അഭിരാമിയാണോ? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഹീരയാണോ അഭിരാമിയാണോ?
1: ഹീര.
0: ഹീര. അപ്പൊ തെറ്റിപ്പോയി. ഇന്നത്തെ എല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ്. സാരില്ല, ഞാൻ അഭിരാമിയാണ് കേട്ടോ. അതെ അതെ അതെ, സാരില്ല. എന്തായാലും മാർക്കെല്ലാം എനിക്ക് എന്നെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ കമലമ്മ ചേച്ചി പറയുന്ന ഏത് പാട്ടാ കേക്കണ്ടേ?
1: പണ്ടൊരു ബൈറാം സിംഗ് കമ്മലത്തെ ഒരു പാട്ടുണ്ടല്ലോ,
0: പഴയൊരു
1: സിനിമയുടെ പേര് അങ്ങോട്ട് തെറ്റിപ്പോ.
0: സിനിമയുടെ പേര് കിട്ടണില്ല അല്ലെ? സന്ദർഭം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ എന്തായാലും നമുക്ക് സന്ദർഭം എന്ന സിനിമയിൽ ആ പാട്ട് കേൾക്കാം. മമ്മൂക്കയുടെ പാട്ടാണ് അല്ലേ? അതാണ്, ഇനി ഞാനൊരു മമ്മൂക്ക ഫാനാണ്. അപ്പൊ നമുക്ക് രണ്ട് മമ്മൂക്ക ഫാൻസിന് കൂടി കൂടെ ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, ബൈ ബൈ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് കമലമ്മ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് പണ്ടൊരു കാട്ടിലെ ഒരു ആൺസിംഹം എന്ന പാട്ടാണ്. സന്ദർഭം എന്ന മമ്മൂക്ക സിനിമയിലെ പാട്ട്, നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഒരു കഥ പോലത്തെ പാട്ടാണ് അല്ലെ? അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എന്നെ മുന്നേ വിളിച്ചിരുന്ന ഒരാൾ മണികണ്ഠൻ ചേട്ടനാണ്. കോയമ്പത്തൂരാണ് ഇപ്പോൾ ഞാൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജാനകി അമ്മയുടെ കിളിയെ കിളിയെ എന്ന പാട്ട് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മണികണ്ഠൻ ചേട്ടാ, ദാ വരുന്നു ആ ഒരു പാട്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

അങ്ങനെ നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് യൂച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് സന്തോഷാണ്. ഹായ് അഹല്യ, ഞാൻ സന്തോഷ്. എനിക്ക് മറവത്തൂർ കനവ് എന്ന സിനിമയിലെ കരുണാമയനെ എന്ന പാട്ട് വെച്ചിരുമോ? ഇത് ജയകൃത്യന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. തീർച്ചയായിട്ടും നമുക്ക് ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ ഒരു പാട്ട് കേൾക്കാം. ഒരു ഡിവോഷണൽ സോങ് ആണ്, നല്ല രസമുള്ളൊരു മൂവി കൂടിയാണ് അല്ലേ ഒരു മറവത്തൂർ കനവ് എന്ന സിനിമ. ആ സിനിമയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കണേ. അപ്പൊ ഞാൻ ആ പാട്ട് വെച്ചുതരാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് രമചേച്ചിയുടെയാണ്. രമചേച്ചി ചോദിച്ച പാട്ട് പാടിപ്പറന്ത കിളി എന്ന പാട്ടാണ്. അത് ഒരു ഇളയരാജ മ്യൂസിക്കിൽ വന്നിട്ടുള്ള പാട്ടാണ്. കിഴക്ക് വാസൽ എന്ന സിനിമയിലെ ആ ഒരു പാട്ടും കേൾക്കാം എസ് പി ബിയുടെ ശബ്ദത്തിൽ. പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവ് ആയിട്ട് കേൾക്കണമെങ്കിൽ വേഗം വിളിച്ചോളൂ 8281509000 എന്ന നമ്പറിലേക്ക്.

ഒച്ചപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്. മമ്മൂക്ക ചാണ്ടിച്ചായൻ എന്ന് പറയുന്ന ഒരു വേഷത്തിലെത്തിയ സിനിമയാണ് ഒരു മറവത്തൂർ കനവ് എന്ന സിനിമ. ആ സിനിമയിലെ ഒരു നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇതിന്റെ ഫീമെയിൽ വേർഷൻ കെ.എസ്. ചിത്രയാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള വേർഷൻ ദാസേട്ടന്റെ വേർഷനാണ്. ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് അല്ലേ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് നമ്മൾ പോണു. മെസ്സേജ് ഞാൻ വായിക്കാം. ഫ്രാൻസിസ് ആന്റണി സ്റ്റാൻലി അയച്ചിട്ടുള്ള മെസ്സേജാണ്. എന്തൊരു പേരാ ഇത്. നമ്മൾ എന്താ പറയാ, ലാലേട്ടന്റെ ആ ഒരു സിനിമയിലെ ആ സിനിമയിലെ പേരുകൾ സാഗർ ഇലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കിഡ്ലൻ പേര്. അപ്പൊ ഫ്രാൻസിസ് ചോദിച്ചിട്ടുള്ള പാട്ട് ഗുഡ് ആഫ്റ്റർനൂൺ, ഗ്രീറ്റിംഗ്സ് ഫ്രം ഫ്രാൻസിസ് ആന്റണി സ്റ്റാൻലി, കൈൻഡ്ലി പ്ലേ ദി സോങ് പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഫ്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പാട്ടാണ് ഫ്രാൻസിസിന്റെ ഫേവറേറ്റ് സോങ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ജിജീഷ് ആണ് ഫ്രം നോമ്പിക്കോട്. ഹായ് അഭിചേച്ചി, ഐ എം ജിജീഷ് ഫ്രം നോമ്പിക്കോട്. പ്ലീസ് പ്ലേ എ വിജയ് സോങ് ഒരു ചിന്ന താമരൈ ഫ്രം ദ മൂവി വേട്ടക്കാരൻ ടു ഓൾ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോൾ വിജയ് രസികർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ജിജീഷ് ഈ ഒരു പാട്ട് ചോദിച്ചേക്കണേ. അപ്പോൾ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രമദവനം ദാസേട്ടന്റെ ശബ്ദത്തിൽ. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഉഷ ചേച്ചി, എന്തെല്ലാ വിശേഷങ്ങൾ? ഭക്ഷണം കഴിച്ചോ?
1: പാട്ട് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ
0: ചേട്ടാ. ഇത് കഴിയുന്നില്ലല്ലോ അല്ലേ?
1: അപ്പൊ
0: 2 മണിക്ക് കഴിച്ചാ മതി, നമുക്ക് ഒന്നിച്ച് കഴിക്കാം അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ ഉഷ ചേച്ചി പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
1: കരുമാടിക്കുട്ടനിലെ,
0: കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ ഏത് പാട്ടാ വേണ്ടേ?
1: കൈകൊട്ടു പെണ്ണേ.
0: കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ. ഇന്ന് അവിടെ കൈകൊട്ടാണോ? ഓക്കെ, ഞാൻ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഇത് ആർക്കാ ഡെഡിക്കേഷൻ?
1: നടരാജൻ, സുനിത, ഷറീഫ്.
0: ഓക്കെ, ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ ഇവരൊക്കെ?
1: കടയിൽ വർക്ക് ചെയ്യുന്നവരാണ്.
0: വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് കരുമാടിക്കുട്ടനിലെ പാട്ട് ഞാൻ വെച്ച് തന്നിരിക്കും. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഉഷ ചേച്ചിയാണ്. ഉഷ ചേച്ചി ചോദിച്ച പാട്ട് കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്തൊരു പാട്ട്, ഞാൻ മെസ്സേജിലേക്ക് പോകുമ്പോഴത്തേക്കും സതീഷ് ഫ്രം കുവൈറ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രമദവനം കേട്ടപ്പോ നാട്ടിലെത്തിയ പോലെ തോന്നി എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. ഒപ്പം ഒരു പാട്ട് കൂടെ എനിക്കിന്ന് വെച്ചു തരാമോ അബി? മഞ്ഞിൻ വെള്ളി തൂവൽ ചുറ്റി എന്ന പാട്ട്, പാപ്പി അപ്പച്ച എന്ന സിനിമയിലെ ഈ പാട്ട് അർഹിച്ച അംഗീകാരം കിട്ടാതെ പോയ പാട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് മഞ്ഞിൻ വെള്ളി തൂവൽ ചുറ്റി എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. 2 പാട്ടിന് ശേഷം വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM 90.4.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ സമയം നോക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്, കൈകൊട്ടു പെണ്ണ എന്ന പാട്ട്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കലാഭവൻ മണിച്ചേട്ടനാണ്, അഭിനയിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇത്രയും സമയമായി, ഇനി ഒരു 3 പാട്ടിനുള്ള സമയം കൂടെ ഉണ്ട്. ഈ 3 പാട്ട് പ്ലേ ചെയ്ത് തന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ അങ്ങോട്ട് പതുക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്, ഭക്ഷണം കഴിക്കേണ്ട എനിക്ക്. അപ്പോൾ അടുത്ത 3 പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് രാജേഷ് ആൻഡ് സുധിൻ ആണ്. ഹായ് അഹല്യ, ഐ എം രാജേഷ് ആൻഡ് സുധിൻ ഫ്രം പാലക്കാട്. ഫിലിം അന്ന സോങ് യവന കഥയിൽ നിന്ന് വന്ന എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അന്ന എന്ന മൂവിയിലെ യവന കഥയിൽ എന്ന പാട്ട് കേട്ട് കേട്ട് മടുത്തില്ല എന്ന് തോന്നുന്നു അല്ലേ. ബദ്ലഹീം കുടുംബ യൂണിറ്റ് വീണ്ടും കൊണ്ടുവന്ന പാട്ടാണ് അന്ന എന്ന സിനിമയിലെ ഈ ഒരു പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, ഫോർ രാജേഷ് ആൻഡ് സുധിൻ. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ജാജ്വൽ ആണ്, മേൽപ്പറമ്പ് നിന്ന്. ജാജ്വൽ ചോദിച്ചിട്ടുള്ള പാട്ട് എൽ ആർ ഈശ്വരി പാടിയിട്ടുള്ള ഒരു കൊട്ട പൊന്നുണ്ടല്ലോ എന്ന പാട്ടാണ്. കുട്ടിക്കുപ്പായം എന്ന സിനിമയിലെ പഴയ ഒരു സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ജാജുലിന് ഇപ്പൊ കേൾക്കണം എന്ന് തോന്നുന്ന ആ ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്, യവനകഥയിൽ നിന്ന് വന്ന എന്ന പാട്ടിന് ശേഷം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത്, ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്, സുമേഷ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹീരചീച്ചി, മധുരമായ ശബ്ദം, അവതരണ ശൈലിയും വാക്കുകളും ഒക്കെ മനോഹരമാണ്, അവതരണം തുടരുക എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഹീരയോട് ഇത് പറയാം. അതിനുശേഷമാണ് പാട്ട് ചോദിച്ചേക്കണേ. യോധ എന്ന സിനിമയിലെ കുനുകുനെ ചെറു കുറുനിരകൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുമേഷ് ഫ്രം യാക്കര. ഓക്കെ, അപ്പൊ യാക്കരയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സുമേഷിന് വേണ്ടി യോധ എന്ന സിനിമയിലെ കുനുകുനെ എന്ന പാട്ടും കൂടെ ഞാൻ പ്ലേ ചെയ്ത് തരാം. അപ്പൊ ഈ 3 പാട്ടുകൾ കേട്ടതിന് ശേഷം ഇൻസ്റ്റന്റ് പാട്ട് അവസാനിക്കുന്നതായിരിക്കും. വീണ്ടും ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ തുടരും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഈണങ്ങളുടെ ചക്രവർത്തി, മെലഡിയുടെ മാന്ത്രികൻ, സംഗീതത്തിന്റെ മധുര ഭാഷ സംസാരിക്കുന്ന കലാകാരൻ, അതാണ് വിദ്യാസാഗർ. ഓരോ ഗാനവും ഒരു അനുഭവമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന്റെ സംഗീതം കാലം കടന്നാലും ശ്രോതാക്കളുടെ മനസ്സിൽ പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ മധുരമാർന്ന ഈണങ്ങൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വിദ്യാസാഗറിന്റെ പാട്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആ സംഗീത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും ഒരുപോലെ ഈണം ചാർത്തിയ അദ്ദേഹം. മലയാളികൾക്ക് ഇപ്പോഴും മലയാളിയല്ല എന്ന് പറയാൻ ഇഷ്ടമില്ല. മലയാളികളുടെ ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിദ്യാസാഗർ എന്ന് പറയാൻ തന്നെയാണ് ഓരോ മലയാളിക്കും താല്പര്യം. പക്ഷെ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ തമിഴ് പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. തമിഴ് സിനിമയിൽ ആരംഭിച്ച് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ തമിഴ് പാട്ടുകൾ, അതും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഈ പാട്ടുകളുടെ ഒരു ഒരു ഒരു കൂട്ടിച്ചേർക്കലാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അതിൽ തന്നെ സ്ത്രീകളെ കുറിച്ചുള്ള പാട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ അതേ ടെൻഡേർനെസ്സിനോടുകൂടി, അതേ സ്നേഹത്തോടും അതേ ലാളിത്യത്തോടും കൂടി ആ പാട്ട് ചെയ്യണം, അത് സ്ത്രീകളിലേക്ക് എത്തണം, അവരുടെ മനസ്സിനെ തൊടണം എന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുജാത പാടിയ ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്ങിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. വൈരമുത്തു വരികൾ എഴുതി തിത്തിക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത തിത്തിക്കഥ എന്ന പാട്ട്, ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

നമ്മളെയൊക്കെ ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, ഒരു ചിരഞ്ജീവി പാട്ട് എന്ന് വിശേഷിപ്പിക്കാനാണ് വിദ്യാസാഗറിന് ഇഷ്ടം. കാരണം കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ പാട്ടിനോടുള്ളൊരു ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഈ പാട്ടിനുള്ളൊരു സുഖം അല്ലെങ്കിൽ ഈ പാട്ടിനോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയോക്തി ആയിരിക്കില്ല. എല്ലാവർക്കും ഈ കഥ അറിയായിരിക്കും. കാരണം SPB ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം, ഒരു 6:30 വരെ ഞാൻ പാടുള്ളൂ, പക്ഷെ ഞാനൊന്ന് കേട്ട് നോക്കട്ടെ എന്ന് മാത്രം വിചാരിച്ച് എനിക്ക് ഇന്ന് തന്നെ പാടണം എന്ന് പറഞ്ഞ് ഏതാണ്ട് 11 മണി വരെയൊക്കെ പാടി ൊണ്ടേയിരുന്ന ഒരു പാട്ട്. അത്രയും അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്ന ഒരു പാട്ടാണ്. അദ്ദേഹത്തിന് ത്രോട്ടിൽ ഒരു ചെറിയ നൊഡ്യൂള് വളരുന്നത് കൊണ്ടാണ് 6:30 വരെ പാടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ പാട്ട് കേട്ടാൽ എനിക്കിത് വിട്ട് കളയാൻ തോന്നില്ല. എനിക്ക് ഒരുപാട് പാട്ടുകളൊന്നും തരണ്ട, ഇതുപോലെയുള്ളൊരു പാട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും തന്നാൽ മതി. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന അപൂർവമായ ഒരു ഒരു കുറിഞ്ഞിപ്പൂവിനെ പോലെ അത്ര മനോഹരമായ ഒരു പാട്ടാണ് ഈ പാട്ടെന്നാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് SPB വിദ്യാസാഗറിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ചിരഞ്ജീവി പാട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് പാട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മലരെ മൗനമ കർണ എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് വൈരമുത്തുവിൻ്റെ വരികളിൽ ജാനകിയും SPBയും ചേർന്ന് പാടിയ ഈ ബ്യൂട്ടിഫുൾ സോങ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ? ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

0: പല ദിവസങ്ങളിലും പല മൂഡുകളിലായിരിക്കും ചിലപ്പോൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം. അന്ന് January 1 ആയിരുന്നു വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന് അത്യാവശ്യമായിട്ട് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പക്ഷെ ഈ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു ഇതൊന്ന് പാടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ടിപ്പു എന്ന ഗായകനെ ഈ പാട്ടിന്റെ വരികൾ പാടാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വിളിക്കുന്നത്. പക്ഷെ 4 മണിക്കൂറോളം റെക്കോർഡ് ചെയ്തിട്ടും പാട്ടങ്ങ് ശരിക്ക് വരുന്നില്ല. ചില പാട്ടുകാർക്ക് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിക്ക് പാട് അങ്ങനെ പാട് എന്നൊക്കെ കൃത്യമായി ഒരു പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്ക് ടെൻഷനാവും. അപ്പോൾ വിദ്യാസാഗർ പൊതുവെ ടിപ്പു എന്ന് പറയുന്ന പാട്ടുകാരനോട് അധികം ദേഷ്യപ്പെടാറോ ചീത്ത പറയാറോ ഒന്നുമില്ല. പക്ഷെ അന്ന് പാടി ശരിയാവാതെ അപ്പോൾ നല്ല വഴക്ക് പറഞ്ഞു എന്നാണ് ടിപ്പു പറയുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പോകാനുള്ളതുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നിന്നെ കൊണ്ട് പാടിച്ചു, ബാക്കിയുള്ളത് നീ നിന്റെ ഇഷ്ടത്തിന് പാടും, ഞാൻ നിനക്ക് ഓൾറെഡി പാടി കേൾപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പാടിയ ഒരു പാട്ടാണെന്ന് ടിപ്പു എപ്പോഴും പറയുന്ന ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും രണ്ടും ഒരുപോലെ ശ്രദ്ധയാർജിച്ച ഒരു പാട്ടായിരുന്നു. ഒറ്റ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഒരു സിനിമയായിരുന്നു കാതൽ വന്ദാൻ എന്ന പാട്ട്. ടിപ്പും മാണിക്യ വിനായകവും ചേർന്ന് പാടി, വൈരമുത്തു വരികൾ എഴുതി ടിപ്പും മാണിക്യ വിനായകവും ചേർന്ന് പാടിയ ഇയർക്കൈ എന്ന സിനിമയിലെ പാട്ടാണ് കാതൽ വന്ദാൻ. ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM, നിങ്ങളുടെ കൂടെ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: Babe, tell me you love me. I hope I hear it.

അടുത്തതായി നമ്മളൊരു മലയാളം പാട്ടല്ല കേൾക്കാൻ പോകുന്നത്, നമ്മളൊരു തമിഴ് പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു മലയാളം പാട്ട് ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട്. മെയ് മാസം ജൂണോട് കുഞ്ചുന്നോ ലവ് യുട, യെസ്, ഈ പാട്ടാണ് തമിഴിൽ എന്നെൻബി എന്നെഞ്ചിൽ, അങ്ങനൊരു പാട്ടുണ്ട്. പൂമാനം എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് പാട്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതിൻ്റെ ഒരു ഭംഗി ഒന്ന് ആസ്വദിച്ചു നോക്കൂ. പി ബി ശ്രീനിവാസൻ്റെ വോയിസ് ഏറ്റവും ആപ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. എസ് എ രാജ്കുമാർ വരികളെഴുതി ചിത്രയും ധിനേഷും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടു നോക്കൂ, ആ രണ്ട് പാട്ടുകളുടെയും സിമിലാരിറ്റി ഒന്ന് ആസ്വദിക്കൂ. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഞാൻ പൊതുവെ തിയേറ്ററിൽ ഫൈറ്റ് അധികം എൻജോയ് ചെയ്യാത്ത ഒരാളാണ്. ഫൈറ്റ് സീനുകൾ വരുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഭയങ്കര ബഹളമാണല്ലോ ഭയങ്കര ശബ്ദമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ പിന്നീട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം തമിഴ് സിനിമയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫൈറ്റ് സീനിൻ്റെ കൂടെ നല്ല പാട്ടുകൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ അത് വളരെ ലേറ്റായിട്ട് വന്നൊരു ട്രെൻഡാണെങ്കിലും എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, തമിഴിലെ വിക്രം അഭിനയിച്ച ധൂൾ എന്ന സിനിമയിൽ ഫൈറ്റ് സീനിൻ്റെ കൂടെ ഒരു കിഡിലിൻ പാട്ട് പോകുന്നുണ്ട്. അത് ഡയറക്ടർ ആദ്യം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ വിദ്യാസാഗർ ആദ്യം ഒന്ന് ഇങ്ങനൊരു സംഭവം നടക്കോ എന്നൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം എക്സ്പെരിമെന്റുകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒരു ഒരു ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ധൂൾ പടത്തിൽ സിംഗം പോലെ യെസ് ഒരു ഒരു ഒരു പവർ പാക്ഡ് സോങ്ങും ഫൈറ്റും ഒക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അപ്പൊ മധുരവീരൻ എന്ന് പറഞ്ഞ ഈ പാട്ട് പാർവൈ മുനിയമ്മയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ആ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള പാട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള പാർവൈ മുനിയമ്മയാണ് ഇത് പാടിയിട്ടുള്ളത്. ഈ ക്ലൈമാക്സിന്റെ തൊട്ട് മുൻപ് ഇത്തരം ഒരു പാട്ട് ഇത്തരം ഒരു ഫൈറ്റ് എന്നുള്ളത് പലർക്കും ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിലും പിന്നീട് ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര സ്റ്റേ
1: ട്യൂൺഡ്. അവനെ ഉസിപ്പി വിട്ട വീണെ ഇനി വിശുദ്ധ പറക്കും താനേ, എം പേരാണ്ടി മധുര വീരൻ താനേ.

അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഒരു ക്ലാസിക്കൽ ടച്ച് അല്ലെങ്കിൽ ഒരു മെലഡി ടച്ച് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലാൻഡ് അറ്റംപ്റ്റ് ഒന്നും ആയിരിക്കില്ല, ഒരു ഫ്രീ ഫ്ലോ ഓഫ് മ്യൂസിക് ആണ് എപ്പോഴും അദ്ദേഹം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യാറില്ല. അങ്ങനെ ഒരു ക്ലാസിക്കൽ ടച്ചിൽ ആരംഭിച്ച ഒരു പാട്ട് ആലം കുയിൽ എന്ന് പറഞ്ഞ പാട്ട് പാർത്ഥിപൻ കനവ് എന്ന സിനിമ കണ്ട പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് ഇത്. ഒരു ഹൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മള് രണ്ടു വരി പറയുന്നു, അതിന് ആൻസർ പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. വിദ്യാസാഗറിന്റെ എല്ലാ പാട്ടുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വിദ്യാസാഗറിന്റെ പാട്ടാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെയും പാട്ട് ചെയ്യാം എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗീത സംവിധായകനാണ്. അപ്പൊ അത്തരം ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു പാട്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഹരിണിയും ശ്രീകാന്തും ചേർന്ന് പാടിയ കപിലൻ വരികൾ എഴുതിയ പാർത്ഥിപൻ കനവ് എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ് എഫേർട്ട്. വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ എപ്പോഴും തനതായ കലകളും വാദ്യോപകരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പുത്തൻ പുതു പാട്ട് നമ്മുടെ ഒരു തെൻട്രൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ ഈ പാട്ട് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം അത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ വിഷ്വല് കാണുമ്പോഴും ഒരുപാട് ആൾക്കാരും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ചലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ താരത്തപ്പട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ താരത്തപ്പട്ടയുടെ വോയിസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, മധുരയിൽ നിന്ന് ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും രണ്ട് ബസ്സിൽ ഏതാണ്ട് 50 ആൾക്കാർ ഒരുമിച്ച് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അവരുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് വളരെ ചാലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു പുത്തൻ പുതു പാട്ട്. അപ്പം ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം വളരെ വളരെ കെയർഫുള്ളി ചെയ്തതാണ്. സോ യുഗഭാരതി വരികൾ എഴുതി തെൻട്രൽ എന്ന സിനിമയ്ക്ക് വേണ്ടി പുഷ്പവനം, കുപ്പുസ്വാമിയും SPBയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര.

விலங்கு விரட்ட பிறந்த பறை, கை விலங்கு ஒடிக்க

വരികൾ എഴുതി കമ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ. വരികൾ എഴുതിയിട്ട് പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഭംഗിയാവാറുണ്ട്, അല്ലെങ്കിൽ മനോഹരമാവാറുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. എന്നാൽ വരികൾ ആദ്യം എഴുതി ഇതുപോലെ തന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ് വൈരമുത്തു വരികൾ എഴുതിയ കാറ്റിൻ മൊഴി എന്ന് പറഞ്ഞ പാട്ട്. ജ്യോതികയും പൃഥ്വിരാജൊക്കെ വളരെ നന്നായി അഭിനയിച്ച ഈ സിനിമയിൽ ഈ പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാട്ട് അത്രയും ഈ സിനിമയുടെ കാതൽ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് തന്നെയാണ്. അതുകൊണ്ട് പലർക്കും ഈ പാട്ട് ഒരു സ്ട്രെസ് റിലീഫാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരുടെയും ഒരു രാത്രി പ്ലേലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുജാത പാടിയ വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ ബൽറാം പാടിയ മറ്റൊരു വേർഷനും ഉണ്ട്. രണ്ട് വേർഷനും ഹിറ്റായിരുന്നു. സുജാതയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ ഈ പാട്ട് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വൈരമുത്തു വരികൾ എഴുതി മൊഴി എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത കാറ്റിൻ മൊഴി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വരികളും അത്രയും പ്രിയപ്പെട്ടതാണ്, അത്രയും അർത്ഥവത്താണ്. ഓരോ വരികൾക്കും നമുക്കൊരു പുതിയ അർത്ഥതലം തുറന്നു തരാൻ സാധിക്കുന്ന അത്രയും ആഴമുള്ള വരികളിലൂടെ ഈ പാട്ടിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുടരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വിദ്യാസാഗറിന്റെ ഏത് ഫാസ്റ്റ് നമ്പർ എടുത്താലും അതിലൊരു മെലഡി ഒളിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ പല പാട്ടുകളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഷോ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാടാ മച്ച വയസ്സുക്ക് വന്നിട്ട് എന്ന് പറഞ്ഞ പാട്ടാണ്. ലൈൻസ് എഴുതി അതിനുശേഷം ട്യൂൺ ചെയ്ത ഒരു പാട്ടാണിത്. റൺ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാട്ട്. നാ മുത്തുകുമാറാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ വരികൾ വളരെ വളരെ ആഴമുള്ളതാണ്. അതുപോലെ തന്നെ ഈ വരികളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു വലിയൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ലൈൻസ് എഴുതി കമ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഒരു സംഗീത സംവിധായകൻ വിദ്യാസാഗർ. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇനിയും ഒരുപാട് നല്ല പാട്ടുകളും കഥകളും ഒക്കെ തിരിച്ചു വരും എന്ന വിശ്വാസത്തോടെ. സോ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. അഹല്യ FM ഒരുപാട് പാട്ട് കഥകളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലും ഗർഭിണികളിലും പ്രായമായവരിലും ഒരുപോലെ കണ്ടുവരുന്ന, എന്നാൽ പലപ്പോഴും നമ്മൾ വെറും ക്ഷീണമെന്നോ വളർച്ചക്കുറവെന്നോ കരുതി നിസാരമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, അതാണ് മാൽ ന്യൂട്രീഷൻ അഥവാ പോഷകാഹാര കുറവ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാല് വയറ് നിറയ്ക്കുക എന്ന് മാത്രമാണോ അർത്ഥം? അല്ലേ അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാർബോഹൈഡ്രേറ്റുകള്, തക്കതായ മിനറൽസുകള് എന്നിവ ശരിയായ അനുതാപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയും ശരിയായ വളർച്ചയും ലഭിക്കുകയുള്ളൂ. എന്നാൽ മാറിയ നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും പോഷകാഹാരത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ടും ഇന്ന് ധാരാളം കുട്ടികളിലും മുതിർന്നവരിലും ഈ വലിയ ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ടെന്നേ. പോഷകാഹാരക്കുറവ് എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അതിനു മുമ്പായി ഒരു പാട്ടിന് ശേഷം

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 കേട്ടോ. നമ്മൾ പോഷകാഹാരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, ശരിയല്ലേ? പലരും വിചാരിക്കുന്നുണ്ട് ഈ ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞു പോകുന്ന അവസ്ഥ മാത്രമാണ് മാൽ ന്യൂട്രീഷൻ എന്നത്. എന്നാൽ അതങ്ങനെയല്ല. ശാസ്ത്രീയമായി പോഷകാഹാര വൈകല്യം പ്രധാനമായും രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമതായിട്ട് അണ്ടർ ന്യൂട്രീഷനാണ് വരിക. അതായത് ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീനും വിറ്റാമിനുകളും മറ്റ് പോഷകങ്ങളും ലഭിക്കാതെ വരുന്ന ഒരവസ്ഥ. ഇതിന്റെ ഫലമായി കുട്ടികളിൽ വൻതോതിലുള്ള പട്ടിണിയും പോഷകക്കുറവും കാരണം മറാസ്മസ്, ക്വാഷിയോർക്കർ തുടങ്ങിയ മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. വയറു മാത്രം തള്ളി വരിക, കാൽപാദങ്ങളിൽ വീക്കം വരിക, എല്ലാം തോലുമായി മാറുക എന്നിവയൊക്കെയാണ് ഇതിന്റെ ദൃശ്യമായ ലക്ഷണങ്ങൾ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, അതാണ് ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, ഈ പോഷകഗുണമില്ലാത്ത എന്നാൽ വൻതോതിലെ കാലറിയും ഫാറ്റും അടങ്ങിയ ജങ്ക് ഫുഡുകളും ബർഗറും പ്രോസസ്ഡ് ഫുഡും കഴിച്ച് അമിതവണ്ണം, അതായത് ഒബീസിറ്റിയും പ്രമേഹവും ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഇത് രണ്ടും ശരീരത്തിന് ഒരേപോലെ ഹാനികരമാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മള് പോഷകാഹാര വൈകല്യത്തിന്റെ തരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു, ശരിയല്ലേ? ഇനി ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയാനകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആരും ഇവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രധാനമായും മൂന്ന് രീതിയിലാണ് കുട്ടികളുടെ വളർച്ച ഇത് ബാധിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റണ്ടിങ്, അതായത് പ്രായത്തിനനുസരിച്ചുള്ള പൊക്കമില്ലായ്മ അഥവാ വളർച്ച മുട്ടല്. രണ്ടാമത്തേത് വേസ്റ്റിംഗ്, പൊക്കത്തിനനുസരിച്ച് ഭാരമില്ലാതെ കുട്ടി അമിതമായി മെലിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണിത്. ഇനി മൂന്നാമത്തേത് എന്താന്ന് വെച്ചാൽ അതാണ് അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത്. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് അവരുടെ ശാരീരിക വളർച്ചയെ മാത്രമല്ല തലച്ചോറിന്റെ വികാസത്തെയും ഗ്രഹണശേഷിയെയും ബുദ്ധിശക്തിയെയും വരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ രോഗപ്രതിരോധ ശേഷി പാടെ നശിക്കുന്നത് കൊണ്ട് ന്യൂമോണിയ, വയറിളക്കം, പിന്നെ മറ്റണുബാധകള് എന്നിവ വന്ന് കുട്ടികൾ അപകടത്തിലാവാനുള്ള സാധ്യത ഇവിടെ വളരെ വളരെ കൂടുതലാണ്. ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാൻ ആട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 നമ്മൾ ലക്ഷണങ്ങൾ കണ്ടു. ഇനി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം പോഷകാഹാര കുറവ് ഉണ്ടാകുന്നത് എന്നൊന്ന് നോക്കിയാലോ. ഇതിൽ ഒന്നാമത്തെ പ്രധാന കാരണം ഹിഡൻ ഹംഗർ ആണ്, അഥവാ മറഞ്ഞിരിക്കുന്ന വിശപ്പാണ്. അതായത് വയറ് നിറയെ നമ്മൾ ചോറോ കാർബോഹൈഡ്രേറ്റോ കഴിക്കും, എങ്കിലും രക്തത്തിൽ ആവശ്യത്തിന് അയൺ, വിറ്റാമിൻ എ, സിങ്ക്, വിറ്റാമിൻ B12 എന്നിവ ഉണ്ടാകുന്നേയില്ല. രണ്ടാമത്തെ കാരണം മാറിയ കുട്ടികളുടെ ഭക്ഷണ രീതി തന്നെയാണ്. വീടുകളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികളും നാടൻ ഭക്ഷണങ്ങളും കഴിക്കാൻ മടിക്കുകയും പകരം പാക്കറ്റ് ഫുഡും കാർബോഹൈഡ്രേറ്റ് പാനീയങ്ങളും വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന ആ ഒരു ശീലം. ഇനി മൂന്നാമതായി പറയുകയാണെങ്കിൽ ഗർഭിണികളിലെ പോഷകാഹാരക്കുറവാണ് അതിന്റെ മെയിൻ റീസൺ. ഗർഭകാലത്ത് അമ്മയ്ക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് തൂക്കക്കുറവും, അതായത് ലോ ബർത്ത് വെയ്റ്റും പോഷകക്കുറവും ഉണ്ടാകും. കൂടാതെ വോം ഇൻഫെസ്റ്റേഷൻ, അതായത് വയറ്റിലെ വിരശല്യം, വിട്ടുമാറാത്ത വയറിളക്കം എന്നിവയും കുട്ടികളിൽ പോഷകങ്ങൾ പിടിക്കാതെ പോകാൻ കാരണമാകുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഇനി ഇത് പരിഹരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും ഞാൻ പറയാതെ പോവില്ല, അതും ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി എന്താണ് സംസാരിച്ചത്? നമ്മുടെ നാളെയുടെ പ്രതീക്ഷയായ കുഞ്ഞുങ്ങളെയും സമൂഹത്തെയും ബാധിക്കുന്ന പോഷകാഹാര കുറവിനെ കുറിച്ചാണ്. ശരിയല്ലേ? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീടുകളിൽ തന്നെ എങ്ങനെ പോഷകാഹാരം ഒന്ന് ഉറപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കണേ. അതിനായി വലിയ വില കൂടിയ വിദേശ പഴങ്ങളോ മരുന്നുകളോ വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടില് ധാരാളമായി ലഭിക്കുന്ന നേന്ത്രപ്പഴം, ചെറുപയറ്, കടല, മുട്ട, പാല്, ചീര, മുരിങ്ങയില, ചെറുധാന്യങ്ങൾ അതായത് മില്ലറ്റ്സ്, രാഗി, പിന്നെ കപ്പലണ്ടി അതായത് പീനട്ട് എന്നിവ കുട്ടികളുടെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തിക്കൊള്ളുക. കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ മുലപ്പാല് മാത്രം കൊടുക്കുക. അതിനുശേഷം കൃത്യമായ കുറുക്കുകളും പച്ചക്കറികളും നൽകി തുടങ്ങുകയും ചെയ്യുക. വർഷത്തിലെ 2 തവണ കുട്ടികൾക്ക് വിരമരുന്നുകൾ അതായത് ഡിവോമിംഗ് നൽകാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീനുകളും വിറ്റാമിനുകളും അടങ്ങിയ സമീകൃത ആഹാരം അതായത് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ കുട്ടികളെ ചെറുപ്പത്തിലേ ശീലിക്കുക. ആരോഗ്യമുള്ള കുട്ടികളാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഹെൽത്ത് നോക്കേണ്ടത് പേരൻസ് ആയ നമ്മുടെ കടമയാണ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: 360 ഡിഗ്രി. നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സിദ്ധമാർജി ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഞായറാഴ്ച ആവുന്ന സമയത്ത്, രാത്രിയാവുന്ന സമയത്ത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് പലരുടെയും മനസ്സിൽ ആ ഒരു സമയത്ത് ഒരു കുഞ്ഞ് പേടി വരാറുണ്ട്. അയ്യോ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, വീണ്ടും ആ പഴയ മോട്ടം, സ്ട്രെസ്, അതൊക്കെ വീണ്ടും ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. തിങ്കളാഴ്ച രാവിലെ അലാം അടിക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് ഓഫോട് കൂടിയായിരിക്കും നമ്മളിൽ പലരും ആ ഒരു തിങ്കളാഴ്ച മോർണിംഗ് എണീക്കാറ് അല്ലെ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൺഡേ ബ്ലൂസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്നത്? ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. കാരണം ഉണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ പല കാര്യങ്ങളും പകുതി വഴിയിൽ കിടക്കുകയായിരിക്കും കേട്ടോ. അതായത് വീട് കംപ്ലീറ്റ് അലങ്കോലമായി കിടക്കുന്നുണ്ടാവും, ഓഫീസിലെ ടാസ്കുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ ചാടി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആദ്യ ദിവസം തന്നെ നമ്മൾക്ക് അടുത്തൊരു സ്ട്രെസ്സിലേക്ക് മാറും. ഈ ഒരു പ്രശ്നം ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി തുടച്ചു മാറ്റാനായിട്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ എത്തിയിരിക്കുന്നേ. അതെന്താ സംഭവം? സൺഡേ റീസെറ്റ് റുട്ടീൻ, അഥവാ ഞായറാഴ്ചകളിൽ സ്മാർട്ട് റീബ്യൂട്ടിംഗ് അങ്ങനെ പറയാം അല്ലേ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സൺഡേ റീസെറ്റ് റുട്ടീൻ എന്നൊരു കാര്യം നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, once again, welcome back to 360 degree. This is RJ Alia with you. എന്താണ് ഈ സൺഡേ റീസെറ്റ്? കേൾക്കുമ്പോൾ ഏതൊരു കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അതായത് നമ്മുടെ സൺഡേ, ആ സൺഡേയിലെ 24 മണിക്കൂറും നമ്മൾ ഇതിനായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ എന്ത് വേണം, സൺഡേ വൈകുന്നേരങ്ങളിൽ ഒരു 1-2 മണിക്കൂർ മാത്രം നമ്മൾ ഇതിനായിട്ടൊന്ന് മാറ്റിവെക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് അടിക്കും അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കനത്ത ജോലി തിരക്കുകളിൽപ്പെട്ട് ഹാങ് ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ ലൈഫിനെ അടുത്ത വീക്കിലേക്ക് വേണ്ടിയിട്ട്, അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ വീട് വൃത്തിയാക്കൽ, ഡിജിറ്റൽ സ്പേസ് ക്ലീൻ ചെയ്യൽ, മൈൻഡ് സെറ്റിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊരു വെറുതെ പണിയെടുക്കലല്ല, മറിച്ച് എന്താ, അടുത്ത വീക്കിലേക്ക് വേണ്ടി, അടുത്ത ആഴ്ചയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ പടിയായ ഫിസിക്കൽ റീസെറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലോ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. This is RJI here with you. Yes, guys, suppose and your reset in the onnamathi bhagam. നമ്മുടെ വീടും മുറിയും വൃത്തിയാക്കുക എന്നതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓട്ടത്തിനിടയിൽ നമ്മുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഞായറാഴ്ച വൈകുന്നേരം ഒരു നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് മുറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിടുക. സാധനങ്ങളൊക്കെ കൃത്യമായ സ്ഥാനത്ത് എടുത്തു വെക്കുക, ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടുക. അതുപോലെ തന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഓഫീസിൽ ഇട്ടു പോകാനുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞായറാഴ്ച തന്നെ അയൺ ചെയ്ത് ഹാങ്ങറിലൊക്കെ എടുത്ത് വെക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ഏത് ഡ്രസ് ഇടും എന്ന് ആലോചിച്ച് സമയം കളയുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാം. ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഇമ്പാക്റ്റ് അറിയുള്ളൂ. അതല്ലാതെ കേൾക്കുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ വലിയ കാര്യം അങ്ങനെ തോന്നും. പക്ഷേ ഗായ്സ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്തു നോക്കുക, അതിനുശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാലോ. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പക്കാ ക്ലീൻ ആകുമ്പോൾ നമ്മുടെ മനസ്സും സ്വാഭാവികമായിട്ട് ഉണ്ടാവും, റിലാക്സ്ഡ് ആവും. ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു ഭംഗിയുള്ള മുറിയാണെങ്കിൽ അവിടുത്തെ വൈബ് തന്നെ വേറെ ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു വീക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനോഹരമായിട്ട് തുടങ്ങിക്കോളും എന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, അതെന്താ, നമ്മളിപ്പോ റൂം ക്ലീൻ ചെയ്തു. റൂം മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, നമുക്കൊരു ഡിജിറ്റൽ ക്ലീനപ്പ് കൂടി ആവശ്യമാണ്. യെസ്, അപ്പൊ അതിനെ കുറിച്ച് കേൾക്കണം 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജെ ഐ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഡിജിറ്റൽ ക്ലീനപ്പ്, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സൺഡേ റീസെറ്റ് റൊട്ടീനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ്, അതായത് നമ്മൾ മുൻപ് ഡിജിറ്റൽ മിനിമലിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ ഒരു കുഞ്ഞു പതിപ്പ് തന്നെയാണ് ഈ ഒരു ഡിജിറ്റൽ റീസെറ്റ് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഞായറാഴ്ച രാത്രി ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയാക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അനാവശ്യമായ വാട്സപ്പ് ഫോട്ടോകൾ, സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഓഫീസിലെ ഇൻബോക്സിൽ കിടക്കുന്ന അനാവശ്യ മെയിലുകളൊക്കെ അക്കൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആപ്പുകൾ തുറന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കുറിച്ചിട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ലാപ്ടോപ്പ് തുറക്കുന്ന സമയത്ത് കൺമുന്നിൽ വരുന്നത് കംപ്ലീറ്റ് ക്ലീൻ ആയൊരു ഹോം സ്ക്രീൻ ആണെങ്കിൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ ഫോക്കസ് ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യ ഡിജിറ്റൽ കൺഫ്യൂഷനുകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാനായിട്ടും സാധിക്കും.

360 degree. This is RJ Ailia with you guys. Yes, appo nammude third step like povan pogana. Smart meal planning. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് കേട്ടോ. അതായത് ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഒരുപോലെ നേരിടുന്ന വലിയൊരു തലവേദനയാണ് എന്ത്? നാളെ രാവിലെ എന്ത് കറി വയ്ക്കും, ഓഫീസിലേക്ക് എന്ത് ഫുഡ് കൊണ്ടുപോകും? ആ ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണല്ലേ. ഈ ഒരു ചോദ്യം വരുത്തുന്ന സ്ട്രെസ് കാരണം പലരും രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ ഓഫീസിലേക്ക് ഓടി പോകാറുണ്ട്. അപ്പോൾ ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് സൊല്യൂഷനാണ് ഞായറാഴ്ചകളിലെ മീൽ പ്രപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പരിപാടി. അതായത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു കുഞ്ഞു പ്ലാൻ ഞായറാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതിനാവശ്യമുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളോ ഒക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൃത്യമായിട്ട് എടുത്തു വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ രാവിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന പക്വതയിലധികം ബഹളങ്ങളും സമയനഷ്ടമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഒപ്പം തന്നെ പണം ലാഭിക്കാം എന്ന് മാത്രമല്ല ആരോഗ്യകരമായ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനും ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും.

0: 360 ഡിഗ്രി.
1: അടുത്ത പരിപാടിയാണ് ആ ഒരു വീക്ക്ലി ടാസ്ക് മാപ്പിംഗ്, ബ്രെയിൻ ടം എന്ന് പറയുന്നൊരു കാര്യം. അതായത് സൺഡേ റിവിസിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതാണ് ബ്രെയിൻ ടം, അഥവാ ചിന്തകളെ ഡയറിയിലേക്ക് പകർത്തി വെക്കുന്ന പരിപാടി. അതായത് ഞായറാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു പേപ്പറും പേനയും എടുക്കുക. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ മുൻഗണനാ ക്രമത്തിൽ, അതായത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രയോറിറ്റി അനുസരിച്ച് എഴുതി വെക്കുക. ഇപ്പോൾ വലിയ വലിയ ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ്ലൈനുകൾ, പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഇനി കൊടുക്കാനുള്ള ബില്ലുകൾ, എമൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയറിയിലേക്ക് എഴുതാം. ഈ ജോമോ ലൈഫ് സ്റ്റൈലിൽ പറയുന്ന പോലെ അനാവശ്യമായ ഓട്ടങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ടാസ്കുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് പകരുമ്പോഴുണ്ടല്ലോ തലച്ചോറിലെ വലിയൊരു ഭാരം നമുക്ക് ഇറക്കി വെച്ചതായിട്ട് ഫീൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നു പോകുമോ എന്നൊരു ആകുലത ഇല്ലാതാക്കാൻ കൂടി ശരിക്കും ഈ ഒരു എഴുത്ത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ റിലാക്സ് ചെയ്യിപ്പിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കൂടി സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സൺഡേ നൈറ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മറന്നു പോകരുത്.

0: 360 degree.
1: യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ നൈറ്റ് റൂട്ടീൻ, മെന്റൽ റീസെറ്റ്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സൺഡേ ചെയ്യേണ്ട റീസെറ്റ് റൂട്ടീനില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മെന്റൽ റീസെറ്റ്. കൂടെയുള്ളത് ഞാൻ ഇല്ലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ടിപ്പിലേക്ക് പോവാല്ലേ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു മെന്റൽ റീസെറ്റ് കൂടി ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡാനിഷ് ഫിലോസഫി ആയ ഹൈഗേ, ഈ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ രീതി ഉണ്ടല്ലോ, അതായത് മുറിയിലേക്ക് അടുത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് നല്ലൊരു എന്താ പറയുക സുഗന്ധമുള്ള ഒരു കാൻഡിലൊക്കെ കത്തിച്ച് വെക്കുക. അതിനുശേഷം ഫോൺ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആക്കി ദൂരേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് പ്രകൃതിയോട് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മനസ്സ് പക്കയായിട്ട് ശാന്തമാകുന്നതോടെ നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടും, നല്ലൊരു സുഖനിദ്ര ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മെന്റൽ റീസെറ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ മൺഡേ ബ്ലൂസിന് പകരം പുതിയൊരു ആഴ്ചയെ വരവേൽക്കാനുള്ള ആവേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും.

360 degree. Yes, dear friends, കേട്ടുകൊണ്ടിരിക്കുന്നത് 360 degree ആണ്. This is RJ Alia with you. അപ്പൊ നമുക്ക് നീ എന്ന് പറഞ്ഞെന്തായിരുന്നു? ആ സൺഡേ റീസെറ്റ് റുട്ടീനെ കുറിച്ചായിരുന്നു അല്ലേ. ജീവിതം എന്ന് പറയുന്നത് പ്ലാനുകളൊന്നും ഇല്ലാതെ അലസമാരി ഇങ്ങനെ ഒഴുക്കി വിടാനുള്ള ഒന്നല്ല അല്ലെ. ഇപ്പൊ സാങ്കേതിക വിദ്യയും നമ്മുടെ ചിന്തകളും സ്മാർട്ടായിട്ട് ഉപയോഗിച്ചൊരു സൺഡേ റീസെറ്റ് ശീലമാക്കിയാൽ വരും ആഴ്ചയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കുഞ്ഞു റുട്ടീൻ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തിങ്കളാഴ്ചകളിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ് മാറി ജീവിതം എത്രത്തോളം മനോഹരമാകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ ഒരു പുത്തൻ ടൈം മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും 360 degree മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888, mobile 9496-000-12.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: പാലക്കടം.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ചേച്ചി, കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടല്ലോ. ആ മോളെ പെയിന്റിൽ ഫൈബർ ഉണ്ട്.

0: ഒരാഴ്ച
1: ഒന്നാം പുറപ്പ് രണ്ടാം പുറപ്പ് മൂന്നാം പുറപ്പ് എന്തൊക്കെയാണ്?

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാലുവരിപ്പാതയ്ക്കായുള്ള 7 പുതിയ ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. നാലുവരിപ്പാതയ്ക്കായി 7 ഹൈഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളിലെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികളിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ക്ഷമിക്കണം മന്ത്രി ബിന്ദു കൃഷ്ണ പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻമായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം മൂന്നാം ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഗൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ജി ബെവൂർ യുദ്ധമ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേന ശൌര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
0: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൌഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രി എൻ ഷംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ EK 9R സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
0: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയം മേധാവി ഡോക്ടർ AG ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുർത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM.
2: ഗുഡ് ഈവനിങ്, വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4. ഇത് നമനേരം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഈവനിങ് ടൈമില് ചെന്നൈ റോഡ്സിൽ ട്രാവൽ പണുമ്പോൾ നമ്മൾ എന്നെല്ലാം പാപ്പോ, ട്രാഫിക്, ലൈറ്റ്സ്, ബസ്സസ്, ഓട്ടോസ്, പീപ്പിൾ. ആനാ ഇൻ്റെ സെയിം ചെന്നൈക്ക് ഇന്നൊരു ഫേസ് ഇരുക്ക്, സിനിമ. സിനിമാന്ന് സൊന്നാൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി എന്നാ ഞാപകം വരും? ഹീറോ, ഹീറോയിൻ, സോങ്സ്, ഡിറക്ടേഴ്സ്, തിയേറ്റേഴ്സ്, ഷൂട്ടിംഗ്. ബട്ട് ഒരു മൂവി സ്ക്രീനുക്ക് വര, അതുക്ക് പിന്നാടി ഒരു എൻറ്റയർ സിറ്റി വർക്ക് പണിയിരുക്ക്. സ്റ്റുഡിയോസ്, റെക്കോർഡിങ്സ്, ടെക്നീഷ്യൻസ്, റൈറ്റേഴ്സ്, ഡ്രീമോടെ ചെന്നൈക്ക് വന്ന തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് ഇരിക്കാങ്ക. സോ ഇന്ത് സിനിമ വേൾഡോട ഹാർട്ടില് ഒരു പ്ലേസുക്ക് റൊമ്പ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇരുക്ക്, കോടമ്പാക്കം. കോടമ്പാക്കം ഒരു നൈബർഹുഡ് ഇരുന്നത്, ആനാ ഗ്രാജ്വലി അത് ഒരു ഇൻഡസ്ട്രിയോടെ ഐഡന്റിറ്റിയാ മാറിയിടിച്ചു. കോടമ്പാക്കം പ്ലസ് ഹോളിവുഡ്, അതുതാണ് കോളിവുഡ്. തമിഴ് സിനിമാക്ക് ഇന്ന് നിക്നെയിം വന്നതേ കോടമ്പാക്കമോട സിനിമ കണക്ഷനിലാലതാ. സോ ഇന്നിക്ക് നമ്മ ഒരു ഡിഫറെന്റ് ചെന്നൈ ടൂർ പോക പോറോം. ടൂർ സ്പോർട്സ് പാക്ക ഇല്ല, സിനിമ ഹിസ്റ്ററി പാക്ക. നമ്മ ജേർണിയിലെ നിറയ പ്ലേസസ് ആൻഡ് ഈച്ച് പ്ലേസുക്ക് ചെന്നൈ സിനിമാവോടെ ഇരിക്കുന്ന കണക്ഷൻ. സോ ടീ കോഫി ഇരുന്നാ എടുത്തുക്കോങ്ക. ഇന്നിക്ക് വി ആർ ട്രാവലിംഗ് ത്രൂ ദ ചെന്നൈ ബിഹൈൻഡ് ദ സിനിമ. ഇത് അഹല്യ FM 90.4. ഇത് പാട്ടുകാരന ടൈം. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
4: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
5: നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പരാതിയുണ്ട്, ഇപ്പോൾ ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കാണ്. ചിലപ്പോൾ സുഹൃത്തുക്കൾ പറയും, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ പറയും, നീയൊക്കെ ഇപ്പോൾ വലിയ ആളായി, പഴയതുപോലെ സംസാരിക്കാനൊന്നും സമയമില്ലാലോ എന്ന്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നും, ഇല്ലേ? പക്ഷേ ആ തിരക്കുകളുടെ മറ്റൊരു വശത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓട്ടപ്പാച്ചിലുകൾക്ക് പിന്നിലെ വലിയൊരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കഠിനമായ തിരക്കുകളിലായിരിക്കും, കൂടെയുള്ളവരെ പോലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തവർ. അതിൽ മറ്റുള്ളവർ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം ആ തിരക്ക് എന്നത് നമ്മുടെ ലൈഫിലെ വളർച്ചയാണ്. ആ വളർച്ച വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റും. ഒരു വിത്ത് മണ്ണിൽ കിടക്കുമ്പോഴേ അതിന് വലിയ തിരക്കുകളൊന്നുമില്ല, എന്നാൽ അത് മുളപൊട്ടി മണ്ണ് തുരന്ന് പുറത്തു വന്ന് വലിയൊരു മരമായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ അതിനൊരുപാട് പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരും. മനുഷ്യൻ്റെ ലൈഫും അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ സ്വപ്നങ്ങളിലോ നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിലിറ്റീസ് കൂടും. ആ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളെ തിരക്കുള്ളവരാക്കി മാറ്റുന്നത്. തിരക്കുകളൊന്നും ഇല്ലാത്ത ജീവിതം സുഖകരമായിട്ട് തോന്നാം, പക്ഷെ അവിടെ വളർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് ഈ ഓടുന്ന ഓട്ടോ ഒക്കെ നാളെ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നല്ലൊരു ഭാവിക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ സമയക്കുറവിനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ വല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ, നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്നവർ ആ തിരക്കുകളെ നിങ്ങളുടെ വിജയമായി കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. വളർച്ച എന്നത് ഒരു വലിയൊരു അനുഗ്രഹമല്ലേ? ആ വളർച്ചയുടെ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. എന്നാൽ ഒപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ കൂടെയുള്ളവർക്ക് നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നൊരു ചെറിയ ഉറപ്പ് നൽകാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. ദിവസത്തിൽ ഒരു മിനിറ്റെങ്കിലും അവർക്കായിട്ട് മാറ്റിവെക്കണം. ആ ഒരു മിനിറ്റ് മതി അവരിലുള്ള പരാതികളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കുതിക്കുക. വളർച്ചയുടെ തിരക്കുകളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഒരടി പോലും മുന്നോട്ട് വയ്ക്കാതെ ഒരിടത്ത് തന്നെ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാളത്തെ വിജയത്തിനായിട്ട് ഇന്ന് തിരക്കുകളിൽ പെടുന്നത്. ആ വളർച്ചയെ ആരും തടയാനായിട്ട് അനുവദിക്കരുത്. തിരക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അടയാളമാണ്. സ്വപ്നങ്ങളിലേക്ക് പറക്കണം, ഒപ്പം തന്നെ കൂടെയുള്ളവരെയും ചേർത്ത് പിടിക്കണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. ചില ബന്ധങ്ങൾ ഒരാഴ്ച മുഴുവൻ കൂടെ ഉണ്ടാവും, എന്നാൽ മറ്റു ചിലത് പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ അവസാനിച്ചു പോകാറുണ്ട്. ഒരു ബന്ധം തകരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മാനസിക വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വേർപിരിയലിന് ശേഷം നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവവും സംസ്കാരവും അടങ്ങിയിരിക്കുന്നത്. ഒരു ജീവിത മര്യാദയുണ്ട്. ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ആ ബന്ധം അവസാനിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ആ ബന്ധത്തിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ പങ്കുവച്ച രഹസ്യങ്ങൾ, പരസ്പരം പറഞ്ഞ വാക്കുകൾ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിമിഷങ്ങൾ, ഇതൊക്കെ അന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണല്ലേ. ഇന്ന് സാഹചര്യങ്ങൾ മാറി, നിങ്ങൾ രണ്ട് വഴിക്കാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അന്ന് തന്ന വിശ്വാസത്തെ ചതിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബന്ധം അവസാനിച്ചു കഴിഞ്ഞാലും അന്ന് നൽകിയ ആ ബഹുമാനം അവിടെ അങ്ങനെ അവശേഷിക്കണം. ചിലര് ചെയ്യാറുണ്ട്, ഒരു ബന്ധം തകരുമ്പോൾ മറുഭാഗത്തെയുള്ള ആളെ മോശക്കാരനാക്കാനായിട്ട് വേണ്ടി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും മെസ്സേജുകളും ഒക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ മാത്രമല്ല ചെറുതാക്കുന്നത്, മറിച്ച് ഒരു കാലത്ത് ആ മനുഷ്യനെ സ്നേഹിച്ച നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പിനെ കൂടിയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മുടെ സ്വന്തം അന്തസ്സാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സ്നേഹിക്കാൻ മാത്രമല്ല, അന്തസ്സോടെ പടിയിറങ്ങാനും നമുക്ക് കഴിയണം. ഒരു ബന്ധം അവസാനിച്ചാൽ അതിന്മേൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ആ അധ്യായം അവിടെ അടഞ്ഞു. അതിലെ കഥകൾ മറ്റുള്ളവർക്ക് മുന്നിൽ ചർച്ചാവിഷയമാക്കരുത്. നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ സ്വകാര്യതയെ ആയുധമാക്കരുത്. മൗനമായിരിക്കുക എന്നതും ആ ഓർമ്മകളെ ബഹുമാനിക്കുക എന്നതുമാണ് നിങ്ങൾ ആ ബന്ധത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ മാന്യത. ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും വിജയകരമാകണമെന്നില്ല. പക്ഷേ തകർന്ന ബന്ധങ്ങളിൽ നിന്ന് പോലും നല്ല മനുഷ്യനായി പുറത്തു വരാൻ നമുക്ക് കഴിയണം. ഓർമ്മകൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അവ നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ കൈകളിലേക്ക് അതൊരു വെറും കഥയായി വിട്ടുകൊടുക്കാതിരിക്കുക. ബന്ധങ്ങളിൽ എപ്പോഴും മാന്യത കാത്തു സൂക്ഷിക്കണം. അത് ആ ബന്ധങ്ങൾ കൂടെ ഉണ്ടാവുമ്പോഴും നമ്മളെ വിട്ട് പോകുമ്പോഴും. അന്തസ്സുള്ള പടിയിറക്കങ്ങൾ വലിയ മനുഷ്യന്മാരെ സൃഷ്ടിക്കണം. മനസ്സിലായി?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ ഒക്കെ വായിക്കാറുള്ള ഒരു വരിയുണ്ട്, തിരക്ക് എന്നത് വെറും ഒരു കാരണമാണ്. സത്യത്തിലെല്ലാം പ്രയോറിറ്റിയുടെ അല്ലെങ്കിൽ മുൻഗണനകളുടെ പ്രശ്നമാണ്. നിങ്ങളെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്കായി സമയം കണ്ടെത്താനായിട്ട് കഴിയും. കേൾക്കുമ്പോൾ വളരെ ശരിയാണ് എന്ന് തോന്നുന്ന വലിയൊരു പഞ്ചുള്ള വരിയാണല്ലേ ഇത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ലൈഫ് എന്നത് മൊബൈൽ സ്ക്രീനിലെ വരികൾ പോലെ അത്ര എളുപ്പമാണ്. എല്ലാവരുടെയും ലൈഫിലെ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ ഒരുപോലെയാണ്. ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ പ്രയോറിറ്റി എന്ന വാക്കിനെ കുറിച്ചാണ്. പ്രയോറിറ്റി എന്ന വാക്കിനപ്പുറമുള്ള ചില മനുഷ്യന്മാരുടെ നിസ്സഹായമായ, കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. എല്ലാ തിരക്കുകളെയും പ്രയോറിറ്റിയുടെ കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ചില മനുഷ്യർ ശരിക്കും തിരക്കിലാണ്. ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ നെട്ടോട്ടത്തിലാണ് അവർ. അവർ ചിലപ്പോഴൊന്നും കൂടെയുള്ളവരെ കണ്ടു എന്ന് വരില്ല. മനസ്സിലായോ? രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ദിവസത്തെ അധ്വാനം നിന്നു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയിലാകുമെന്ന് ഭയപ്പെടുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ജോലിയും അതിജീവനവും കഴിഞ്ഞിട്ട് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാറില്ല. അത് അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ ഒരു യന്ത്രത്തെ പോലെ ഓടിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർ നമുക്ക് സമയം തരണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരുതരം സ്വാർത്ഥതയാണ്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദങ്ങളോ കടബാധ്യതകളോ ഔദ്യോഗിക ജീവിതത്തിലെ പ്രതിസന്ധികളോ നമ്മൾ കാണാറില്ല. ആ തിരക്കുകൾക്കിടയിൽ അവർ ചിലപ്പോൾ ഒരു മെസ്സേജിന് മറുപടി തരാനായിട്ട് മറന്നു പോകാം, അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കാനായിട്ട് കഴിഞ്ഞു എന്ന് വരില്ല. അതിനർത്ഥം അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നല്ല, മറിച്ച് അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കഠിനമായ പോരാട്ടത്തിലാണ് എന്ന് കൂടിയാണ്. മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് മുമ്പ് ഒരല്പം സഹതാപത്തോടെ അവരുടെ ഭാഗത്തു കൂടെ നിന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എല്ലാവർക്കും 24 മണിക്കൂറും റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തിരക്കുകൾ മാത്രമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള തിരക്കുകളും ഈ ലോകത്തുണ്ട്. സ്നേഹമുള്ള ബന്ധങ്ങളിൽ വേണ്ടത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കലുകളാണ്. നീ തിരക്കിലാണ് എന്ന് എനിക്കറിയാം, സാരല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് കൂടെയുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ബന്ധങ്ങളെ പ്രയോറിറ്റിയുടെ ലേബലൊട്ടിച്ച് മാത്രം അളക്കാതിരിക്കണം. കഷ്ടപ്പെടുന്നവരുടെ, അധ്വാനിക്കുന്നവരുടെ തിരക്കുകളെ ബഹുമാനിക്കണം. അവർക്ക് തളരാതിരിക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പിന്തുണയെങ്കിലും നൽകുക. മനസ്സിലാക്കലുകൾ ഉള്ളിടത്ത് പരാതികൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. മനസ്സിലായോ?

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: ഈണങ്ങളുടെ ചക്രവർത്തി, മെലഡിയുടെ മാന്ത്രികൻ, സംഗീതത്തിന്റെ മധുര ഭാഷ സംസാരിക്കുന്ന കലാകാരൻ, അതാണ് വിദ്യാസാഗർ. ഓരോ ഗാനവും ഒരു അനുഭവമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന്റെ സംഗീതം കാലം കടന്നാലും ശ്രോതാക്കളുടെ മനസ്സിൽ പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അദ്ദേഹത്തിന്റെ മധുരമാർന്ന ഈണങ്ങൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് വിദ്യാസാഗറിന്റെ പാട്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആ സംഗീത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും ഒരുപോലെ ഈണം ചാർത്തി അദ്ദേഹം. മലയാളികൾക്ക് ഇപ്പോഴും മലയാളിയല്ല എന്ന് പറയാൻ ഇഷ്ടമില്ല. മലയാളികളുടെയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിദ്യാസാഗർ എന്ന് പറയാൻ തന്നെയാണ് ഓരോ മലയാളിക്കും താല്പര്യം. പക്ഷെ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ തമിഴ് പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. തമിഴ് സിനിമയിൽ ആരംഭിച്ച് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ തമിഴ് പാട്ടുകൾ, അതും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഈ പാട്ടുകളുടെ ഒരു ഒരു ഒരു കൂട്ടിച്ചേർക്കലാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അതിൽ തന്നെ സ്ത്രീകളെ കുറിച്ചുള്ള പാട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ അതേ ടെൻഡേർനെസ്സിനോടുകൂടി, അതേ സ്നേഹത്തോടും അതേ ലാളിത്യത്തോടും കൂടി ആ പാട്ട് ചെയ്യണം, അത് സ്ത്രീകളിലേക്ക് എത്തണം, അവരുടെ മനസ്സിനെ തൊടണം എന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുജാത പാടിയ ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ്ങിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. വൈരമുത്തു വരികൾ എഴുതി തിത്തിക്കത എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത തിത്തിക്കത എന്ന പാട്ട്, ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

നമ്മളെയൊക്കെ ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, ഒരു ചിരഞ്ജീവി പാട്ട് എന്ന് വിശേഷിപ്പിക്കാനാണ് വിദ്യാസാഗറിന് ഇഷ്ടം. കാരണം കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ പാട്ടിനോടുള്ളൊരു ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഈ പാട്ടിനുള്ളൊരു സുഖം അല്ലെങ്കിൽ ഈ പാട്ടിനോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയോക്തി ആയിരിക്കില്ല. എല്ലാവർക്കും ഈ കഥ അറിയായിരിക്കും. കാരണം എസ് പി ബി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം, ഒരു 6:30 വരെ ഞാൻ പാടുള്ളൂ, പക്ഷെ ഞാനൊന്ന് കേട്ട് നോക്കട്ടെ എന്ന് മാത്രം വിചാരിച്ച് എനിക്ക് ഇന്ന് തന്നെ പാടണം എന്ന് പറഞ്ഞ് ഏതാണ്ട് 11 വരെയൊക്കെ പാടി ൊണ്ടേയിരുന്ന ഒരു പാട്ട്, അത്രയും അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്ന ഒരു പാട്ടാണ്. അദ്ദേഹത്തിന് ത്രോട്ടിൽ ഒരു ചെറിയ നൊഡ്യൂള് വളർന്നത് കൊണ്ടാണ് 6:30 പാടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ പാട്ട് കേട്ടാൽ എനിക്കിത് വിട്ട് കളയാൻ തോന്നില്ല, എനിക്ക് ഒരുപാട് പാട്ടുകളൊന്നും തരണ്ട, ഇതുപോലെയുള്ളൊരു പാട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും തന്നാൽ മതി. 12 ഒരിക്കൽ പൂക്കുന്ന അപൂർവമായ ഒരു ഒരു കുറിഞ്ഞിപ്പൂവിനെ പോലെ അത്ര മനോഹരമായ ഒരു പാട്ടാണ് ഈ പാട്ടെന്നാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എസ് പി ബി വിദ്യാസാഗറിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ചിരഞ്ജീവി പാട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് പാട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മലരെ മൗനമാ കർണ എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് വൈരമുത്തുവിൻ്റെ വരികളിൽ ജാനകിയും എസ് പി ബിയും ചേർന്ന് പാടിയ ഈ ബ്യൂട്ടിഫുൾ സോങ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലേ? ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മാർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

0: പല ദിവസങ്ങളിലും പല മൂഡുകളിലായിരിക്കും ചിലപ്പോൾ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം. അന്ന് January 1 വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന് അത്യാവശ്യമായിട്ട് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പക്ഷേ ഈ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു ഇതൊന്ന് പാടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ടിപ്പു എന്ന ഗായകനെ ഈ പാട്ടിന്റെ വരികൾ പാടാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വിളിക്കുന്നത്. പക്ഷെ 4 മണിക്കൂറോളം റെക്കോർഡ് ചെയ്തിട്ടും പാട്ടങ്ങ് ശരിക്കും വരുന്നില്ല. ചില പാട്ടുകാർക്ക് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിക്കും പാട് അങ്ങനെ പാട് എന്നൊക്കെ കൃത്യമായി ഒരു പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്ക് ടെൻഷനാവും. അപ്പോൾ വിദ്യാസാഗർ പൊതുവെ ടിപ്പു എന്ന് പറയുന്ന പാട്ടുകാരനോട് അധികം ദേഷ്യപ്പെടാറോ ചീത്ത പറയാറോ ഒന്നുമില്ല. പക്ഷെ അന്ന് പാടി ശരിയാവാതെ അപ്പോൾ നല്ല വഴക്ക് പറഞ്ഞു എന്നാണ് ടിപ്പു പറയുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പോകാനുള്ളതുകൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നിന്നെ കൊണ്ട് പാടിച്ചു, ബാക്കിയുള്ളത് നീ നിന്റെ ഇഷ്ടത്തിന് പാടും, ഞാൻ നിനക്ക് ഓൾറെഡി പാടി കേൾപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പാടിയൊരു പാട്ടാണെന്ന് ടിപ്പു എപ്പോഴും പറയുന്ന ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും രണ്ടും ഒരുപോലെ ശ്രദ്ധയാർജിച്ച ഒരു പാട്ടായിരുന്നു. ഒറ്റ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഒരു സിനിമയായിരുന്നു കാതൽ വന്ദാൻ എന്ന പാട്ട്. ടിപ്പും മാണിക്യ വിനായകവും ചേർന്ന് പാടി, വൈരമുത്തു വരികൾ എഴുതി ടിപ്പും മാണിക്യ വിനായകവും ചേർന്ന് പാടിയ ഇയർക്കൈ എന്ന സിനിമയിലെ പാട്ടാണ് കാതൽ വന്ദാൻ. ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM, നിങ്ങളുടെ കൂടെ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: Babe, tell me you love me. I hope I hear it.

അടുത്തതായി നമ്മളൊരു മലയാളം പാട്ടല്ല കേൾക്കാൻ പോകുന്നത്, നമ്മളൊരു തമിഴ് പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു മലയാളം പാട്ട് ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട്. മെയ് മാസം ജൂണോട് കുഞ്ചുന്നു ലവ് യുടെ, യെസ്, ഈ പാട്ടാണ് തമിഴിൽ എന്നെൻബി എന്നെഞ്ചിൽ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പൂമാനം എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് പാട്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതിൻ്റെ ഒരു ഭംഗി ഒന്ന് ആസ്വദിച്ചു നോക്കൂ. പി ബി ശ്രീനിവാസൻ്റെ വോയിസ് ഏറ്റവും ആപ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ. എസ് എ രാജ്കുമാർ വരികളെഴുതി ചിത്രയും ധനേഷും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടു നോക്കൂ, ആ രണ്ട് പാട്ടുകളുടെയും സിമിലാരിറ്റി ഒന്ന് ആസ്വദിക്കൂ. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൻഡ്.

0: ഞാൻ പൊതുവെ തിയേറ്ററിൽ ഫൈറ്റ് അധികം എൻജോയ് ചെയ്യാത്ത ഒരാളാണ്. ഫൈറ്റ് സീനുകൾ വരുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഭയങ്കര ബഹളമാണല്ലോ, ഭയങ്കര ശബ്ദമാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീട് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം തമിഴ് സിനിമയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫൈറ്റ് സീനിൻ്റെ കൂടെ നല്ല പാട്ടുകൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ അത് വളരെ ലേറ്റായിട്ട് വന്നൊരു ട്രെൻഡാണെങ്കിലും എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, തമിഴിലെ വിക്രം അഭിനയിച്ച ധൂൾ എന്ന സിനിമയിൽ ഫൈറ്റ് സീനിൻ്റെ കൂടെ ഒരു കിഡിലൻ പാട്ട് പോകുന്നുണ്ട്. അത് ഡയറക്ടർ ആദ്യം ഇങ്ങനൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ വിദ്യാസാഗർ ആദ്യം ഒന്ന് ഇങ്ങനൊരു സംഭവം നടക്കോ എന്നൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം എക്സ്പെരിമെന്റുകളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒരു ഒരു ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ധൂൾ പടത്തിൽ സിംഗം പോലെ യെസ് ഒരു ഒരു പവർ പാക്ഡ് സോങ്ങും ഫൈറ്റും ഒക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ മധുരവീരൻ എന്ന് പറഞ്ഞ ഈ പാട്ട് പാർവൈ മുനിയമ്മയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ആ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള പാട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള പാർവൈ മുനിയമ്മയാണ് ഇത് പാടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൈമാക്സിൻ്റെ തൊട്ട് മുൻപ് ഇത്തരം ഒരു പാട്ട്, ഇത്തരം ഒരു ഫൈറ്റ് എന്നുള്ളത് പലർക്കും ക്വസ്റ്റ്യൻ മാർക്കാണെങ്കിലും പിന്നീടൊരു ട്രെൻഡ് സെറ്ററായി മാറിയ ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. മാർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.
1: മധുരവീരൻ താനേ അവനെ ഉജിപ്പി വിട്ട വീണേ ഇനി വിശുദ്ധ പറക്കും താനേ എം പേരാണ്ടി മധുര വീരൻ താനേ.

അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഒരു ക്ലാസിക്കൽ ടച്ച് അല്ലെങ്കിൽ ഒരു മെലഡി ടച്ച് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലാൻഡ് അറ്റംപ്റ്റ് ഒന്നും ആയിരിക്കില്ല, ഒരു ഫ്രീ ഫ്ലോ ഓഫ് മ്യൂസിക് ആണ് എപ്പോഴും അദ്ദേഹം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യാറില്ല. അങ്ങനെ ഒരു ക്ലാസിക്കൽ ടച്ചിൽ ആരംഭിച്ച ഒരു പാട്ട് ആലം കുയിൽ എന്ന് പറഞ്ഞ പാട്ട് പാർത്ഥിപൻ കനവ് എന്ന സിനിമ കണ്ട പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് ഇത്. ഒരു ഹൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ രണ്ട് വരി പറയുന്നു, അതിന് ആൻസർ പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. വിദ്യാസാഗറിന്റെ എല്ലാ പാട്ടുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വിദ്യാസാഗറിന്റെ പാട്ടാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെയും പാട്ട് ചെയ്യാം എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗീത സംവിധായകനാണ്. അപ്പം അത്തരം ഒരു എക്സ്പെരിമെന്റാണ് ഈ ഒരു പാട്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഹരിണിയും ശ്രീകാന്തും ചേർന്ന് പാടിയ കപിലൻ വരികൾ എഴുതിയ പാർത്ഥിപൻ കനവ് എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര, സ്റ്റേ ട്യൂൻഡ്.

0: സിഗരറ്റ്. ഓക്കെ, ആ വെക്കം.
1: ഇത് പെൺമൈ പേസിടും പുതനാസി വാർത്തിക
0: മീസൈ.

അദ്ദേഹത്തിന്റെ ഒരു കോൺഷ്യസ് എഫേർട്ട്. വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ എപ്പോഴും തനതായ കലകളും വാദ്യോപകരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പുത്തൻ പുതു പാട്ട് നമ്മുടെ ഒരു തെൻട്രൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ ഈ പാട്ട് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം അത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ വിഷ്വല് കാണുമ്പോഴും ഒരുപാട് ആൾക്കാരും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും ചലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ താരത്തപ്പട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ താരത്തപ്പട്ടയുടെ വോയിസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, മധുരയിൽ നിന്ന് ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും രണ്ട് ബസ്സിൽ ഏതാണ്ട് 50 ആൾക്കാർ ഒരുമിച്ച് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അവരുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ച് അത് റെക്കോർഡ് ചെയ്ത് വളരെ ചാലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു പുത്തൻ പുതു പാട്ട്. അപ്പം ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം വളരെ വളരെ കെയർഫുള്ളി ചെയ്തതാണ്. സോ യുഗഭാരതി വരികൾ എഴുതി തെൻട്രൽ എന്ന സിനിമയ്ക്ക് വേണ്ടി പുഷ്പവനം കുപ്പുസ്വാമിയും SPBയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര.

അടിക്കുമ്പോ

விலங்கு விரட்ட பிறந்த பறை, கை விலங்கு ஒடிக்க ஒலிக்கும் பறை.

വരികൾ എഴുതി കമ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകൻ. വരികൾ എഴുതിയിട്ട് പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഭംഗിയാവാറുണ്ട്, അല്ലെങ്കിൽ മനോഹരമാവാറുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. എന്നാൽ വരികൾ ആദ്യം എഴുതി ഇതുപോലെ തന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ട് തന്നെയാണ് വൈരമുത്തു വരികൾ എഴുതിയ കാട്രിൻ മൊഴി എന്ന് പറഞ്ഞ പാട്ട്. ജ്യോതികയും പൃഥ്വിരാജൊക്കെ വളരെ നന്നായി അഭിനയിച്ച ഈ സിനിമയിൽ ഈ പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാട്ട് അത്രയും ഈ സിനിമയുടെ കാതൽ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് തന്നെയാണ്. അതുകൊണ്ട് പലർക്കും ഈ പാട്ട് ഒരു സ്ട്രെസ് റിലീഫ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരുടെയും ഒരു രാത്രി പ്ലേലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുജാത പാടിയ വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ ബൽറാം പാടിയ മറ്റൊരു വേർഷനും ഉണ്ട്. രണ്ട് വേർഷനും ഹിറ്റായിരുന്നു. സുജാതയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ ഈ പാട്ട് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വൈരമുത്തു വരികൾ എഴുതി മൊഴി എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത കാട്രിൻ മൊഴി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വരികളും അത്രയും പ്രിയപ്പെട്ടതാണ്, അത്രയും അർത്ഥവത്താണ്. ഓരോ വരികൾക്കും നമുക്കൊരു പുതിയ അർത്ഥതലം തുറന്നു തരാൻ സാധിക്കുന്ന അത്രയും ആഴമുള്ള വരികളിലൂടെ ഈ പാട്ടിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുടരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വിദ്യാസാഗറിന്റെ ഏത് ഫാസ്റ്റ് നമ്പർ എടുത്താലും അതിലൊരു മെലഡി ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അങ്ങനെ പല പാട്ടുകളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഷോ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാടാ മച്ച വയസ്സുക്ക് വന്നിട്ടേ എന്ന് പറഞ്ഞ പാട്ടാണ്. ലൈൻസ് എഴുതി അതിനുശേഷം ട്യൂൺ ചെയ്ത ഒരു പാട്ടാണിത്. റൺ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാട്ട്. നാ മുത്തുകുമാർ ആണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഇതിന്റെ വരികൾ വളരെ വളരെ ആഴമുള്ളതാണ്. അതുപോലെ തന്നെ ഈ വരികളിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു വലിയൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ലൈൻസ് എഴുതി

കമ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഒരു സംഗീത സംവിധായകൻ വിദ്യാസാഗർ. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഇനിയും ഒരുപാട് നല്ല പാട്ടുകളും കഥകളും ഒക്കെ തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ. സോ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്, അഹല്യ എഫ് എം. ഒരുപാട് പാട്ട് കഥകളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.